0: പല്ലവിയുടെ ശേഷിക്കുന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
1: ശരി സാർ, നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം ആദ്യ ഭാഗം. പഠിപ്പിച്ചത് വർക്കല CS ജയറാം, പഠിച്ചത് അരുമാനൂർ പ്രശാന്ത്. സംഗീതസരണി സമാപിച്ചു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
4: 5 ഹീറോ മാവറിക് ബൈക്കുകൾ, വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി.
3: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
4: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല.
5: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.

സമയം 9 മണി. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്.

അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഡൽഹിയിലെ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി, പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗൈ അമരൻ സംഗീതം നൽകി. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അധ്യാപകനും ഗാനരചയിതാവുമായിട്ടുള്ള സാരംഗ് കേറ്റിയാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം മാഡം. നമസ്കാരം.
1: സ്വദേശം എവിടെയാണ്?
2: എന്റെ വീട് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് മൊകേരിയാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ അമ്മ, അനിയൻ, മൂന്ന് പേര്.
1: ഇപ്പം ജോലി ചെയ്യുന്നത്?
2: ജോലി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കല്ലിങ്ങൽ പറമ്പ MSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാള അധ്യാപകനാണ്.
1: ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ? ചെറുപ്പം മുതലേ കഥകള് കവിതകൾ എഴുതുമായിരുന്നു, എങ്ങനെയാണ് അതെന്ന് പറയാമോ?
2: കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു. ആ വായനയാണ് പിന്നീട് എഴുത്തിലേക്ക് വന്നത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു കവിത സ്കൂൾ മാഗസീനിലേക്ക് എഴുതുന്നത്. കുറെ കാലം എഴുത്ത് അവിടെ നിന്നുപോയി. BA മലയാളമായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് വീണ്ടും എഴുത്ത് സജീവമാകുന്നത്. പിന്നെ അതോടൊപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ പിന്നീട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് എഴുത്തിന്റെ ഒരു മേഖലയിലേക്ക് എത്തുന്നത് തന്നെ.
1: ആ വായന അനുഭവത്തിനെ കുറിച്ചൊന്ന് പറയാമോ?
2: കുട്ടിക്കാലത്ത് എനിക്ക് അത്യാവശ്യം കാണുമായിരുന്നു, ഇരുട്ടിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരുപാട് കഥാപുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് എത്തിയത് തന്നെ. പിന്നെ എൻ്റെ അച്ഛനും അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നു. അപ്പൊ അച്ഛന്റെ കുറെ പുസ്തകങ്ങൾ എടുത്ത് ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് വന്നത് തന്നെ.
1: തീം എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യുന്നത് ഓരോ സമയത്തും എഴുതുമ്പോ?
2: ഈ തീം എഴുതുന്ന സമയത്ത് അങ്ങ് വന്നു പോകുന്നതാണ്. ഞാൻ എഴുതാനിരിക്കുമ്പോ മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും, പക്ഷെ എവിടുന്നോ കിട്ടുന്നത് പോലെ ചില ആശയങ്ങൾ, ചില തീമുകൾ വരും, അതിൽ എഴുതി തുടങ്ങുകയാണ് പതിവ്.
1: ആദ്യമായിട്ട് എഴുതിയ ആ ഒരു തീം അല്ലെങ്കിൽ ആശയത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ?
2: ആദ്യമായിട്ട് എഴുതിയത് ഒരു കവിതയാണ്, പ്രകൃതിയെ കുറിച്ചായിരുന്നു. പ്രകൃതിയിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. നമുക്കറിയാം ആ സമയത്താണ് ഈ മൊബൈൽ ടവറുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മരങ്ങൾക്ക് പകരം മൊബൈൽ ടവറുകളുടെ ഒരു കടന്നുകയറ്റത്തെ കുറിച്ചൊക്കെ ആയിരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെ കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയത്. ആ ഒരു വരൾച്ച നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: അതെ. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എഴുത്തിന്റെ രീതി മാറിയത് ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും. ഞാൻ BA മലയാളമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെ, ആർ രാജശ്രീ ടീച്ചർ എല്ലാവർക്കും അറിയാം, നോവലിസ്റ്റാണ്, ജിസ ജോസ് ടീച്ചർ, ഇവരൊക്കെയാണ് ഇൻസ്പയർഡ് ചെയ്തത് തന്നെ. അവരുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറയുന്ന കഥകൾ കേട്ടിട്ടൊക്കെയാണ് എഴുത്തിലേക്ക് വന്നത് തന്നെ. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ യാത്രാ വിവരണം ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. കാരണം വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് യാത്രാ വിവരണം എഴുതുക എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ യാത്ര നടത്തുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് മാത്രമല്ലല്ലോ, നമുക്ക് സ്പർശം, മണം, കേൾവി ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ യാത്രാവിവരണം ഒരു വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നതാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കാഴ്ച എന്നതിൽ നിന്ന് മാറി മറ്റ് അനുഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന യാത്രാവിവരണം ആയിരുന്നു. അപ്പം അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നുകൂടിയായിരുന്നു.

0: ഒരു നേട്ടം എങ്ങനെയാണ് നേടിയെടുത്തത്?
1: എനിക്ക് 2023 നെറ്റ് JRF ലഭിക്കുന്നത്. അതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് 1-2 തവണ, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ BEd 2020-2022 വർഷത്തിലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 1-ആം റാങ്കും 2-ആം റാങ്കും ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവരോടൊപ്പം ഉള്ള പഠനം തന്നെ വല്ലാതൊരു ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അവരുടെ ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ട് ഈ ഒരു നെറ്റ് JRF ലഭിക്കാൻ വേണ്ടിട്ട്. ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്.
0: പ്രിപ്പറേഷൻ അപ്പൊ എങ്ങനെയായിരുന്നു? പഠനത്തിനിടയിലാണോ അതോ ശേഷമാണോ?
1: അതിനുശേഷമാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് തന്നെ. BEd കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷത്തോളം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. യൂട്യൂബും സുഹൃത്തുക്കളോട് ചോദിച്ചൊക്കെയാണ് കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നത്. കൂടെ പഠിച്ച കുട്ടികൾ വോയിസ് ആയിട്ട് വരാവുന്ന ചോദ്യങ്ങൾ അയച്ചു വന്നും അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത്. പിന്നെ അതുപോലെ KFP യൂത്ത് ഫോറം നെറ്റ് JRF കോച്ചിങ് കൊടുത്തിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു ഭാഗമായിരുന്നു. അപ്പൊ അതും ഒരു കാരണമാണ്.
0: അപ്പൊ രാവിലെ മുതൽ പഠനം തുടങ്ങുമോ ആ സമയത്ത്, ഈ 1 ഇയറിൽ?
1: അതെ, തീർച്ചയായിട്ടും രാവിലെ മുതൽ പഠനം തുടങ്ങിയിരുന്നു. ഇടവേളകളിലൊക്കെ തന്നെ ഇതിനായിട്ട് തന്നെ മാറ്റിവെച്ചിരുന്നു.
0: തുടർച്ചയായി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് പോലൊക്കെ വരുമല്ലോ, എന്താണ് അപ്പോൾ ആ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്?
1: ആ സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യും, കഥകൾ വായിക്കും, നോവലുകൾ വായിക്കും. അങ്ങനെ ആ ഇടവേളകള്
0: റിലാക്സ്ഡ് ആക്കി മാറ്റി അല്ലേ. നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് വലിയ കാര്യമാണ്. അതുപോലെ JRF നേടുന്നത് അത്രയും സ്കോർ ഉള്ളപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നേട്ടം കൈവരിച്ചപ്പോ എന്തായിരുന്നു തോന്നിയത്?
1: പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം എന്റെ അച്ഛൻ 2023 ഫെബ്രുവരിയിലാണ് മരണപ്പെടുന്നത്. അച്ഛൻ മരണപ്പെട്ട് ആ ഒരു വേദനയിലാണ് പരീക്ഷ എഴുതാൻ പോയത് തന്നെ. റിസൾട്ട് വന്നപ്പോ എനിക്ക് JRF ക്വാളിഫൈഡ് ആവാൻ വേണ്ടി സാധിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു.
0: പാട്ട് എഴുതുക എന്ന് പറയുന്നത് അത് വേറൊരു മേഖലയാണ്. അതിലിപ്പോ മ്യൂസിക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരികൾ സെറ്റ് ആവണം, അല്ലെങ്കിൽ അതനുസരിച്ച് ചില കറക്ഷൻസ് ഒക്കെ കമ്പോസ് ചെയ്യുന്നവർ പറയും. ആദ്യമായിട്ട് പാട്ട് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കേൾക്കണമെന്നൊക്കെ ആഗ്രഹം വന്നത് എപ്പോഴാണ്?
1: +2 പഠിക്കുമ്പോഴേ എനിക്ക് ഈ പാട്ടുകൾ എഴുതണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ചില ആളുകൾ ഈണായിരിക്കും ശ്രദ്ധിക്കുക, ചില ആളുകൾ പാടുന്ന ആളുടെ ശബ്ദമായിരിക്കും ശ്രദ്ധിക്കുക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ഈ വരികളായിരുന്നു. അതുകൊണ്ട് തന്നെ വരികൾ എഴുതാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വരികൾ എഴുതി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2015-2018 ഞാൻ ഡിഗ്രി പഠിക്കുന്നത്. അവിടെ മുതലാണ് ആഗ്രഹം ശക്തമായി തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് അന്വേഷണവും ഇനിയെങ്കിലും ഒരു ആൽബത്തിൽ സിനിമയിൽ വരികൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ആൽബം 2020 പിറക്കുന്നത്.
0: അതിലെ വരികൾ ഓർമ്മയുണ്ടോ?
1: ആദ്യ വരികൾ ഓർമ്മയുണ്ട്.
0: അത് നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ?
1: വരികൾ ഇങ്ങനെയാണ്: മിഴികളോ നിറയില്ലിനിയും, മൊഴികളോ ഇടറില്ലിനിയും, മഴവില്ലിനഴകായി എന്നിൽ നിറയുന്നു മധുര സ്വപ്നം. ആദ്യ
0: വരികള് വളരെ മനോഹരമായ വരികളാണ്. സ്വന്തമായിട്ട് എഴുതിയ വരികളാണ് ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ ബാക്കിയുള്ള ഗാനരചയിതാക്കളില് ഏറ്റവും ഇഷ്ടം തോന്നിയ വരികൾ ഏതെങ്കിലും ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഒരുപാട് വരികളുണ്ട്.
0: അതിലേതെങ്കിലും പറയാമോ?
1: എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടു മൂളി വെയിൽ വീഴവേ, പതിയെ പറന്നൻ അരികിൽ വരും അഴകിന്റെ തൂവലാണു നീ.
0: വളരെ മനോഹരമായ വരികളാണ്. സമ്മർ ഇൻ ബെത്ലഹേമിലെ അല്ലേ?
1: അതെ അതെ.
0: എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അത്. പാട്ടെഴുത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. മടക്കം എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
1: 2020 ഞാൻ കഥകൾ എഴുതി തുടങ്ങുന്നത്. നമുക്കറിയാം കോവിഡ് കാലമാണ്. അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരുപാട് സാഹിത്യ ഗ്രൂപ്പുകളില് അംഗമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് കഥകൾ വായിച്ചു. അങ്ങനെ ആ വായിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സമയത്ത് കഥകൾ എഴുതി തുടങ്ങുന്നത് തന്നെ. ഒരുപാട് കഥകൾ, സീരീസുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ടൊരു കഥാസമാഹാരം പബ്ലിഷ് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത ഉള്ളിൽ വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ആദ്യ കഥാസമാഹാരമായിട്ടുള്ള മടക്കം 23 സെപ്റ്റംബർ പ്രകാശനം ചെയ്യപ്പെടുന്നത്.
0: ഇതില് കൂടുതലും കഥകൾ എന്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്?
1: ഇതില് ജീവിതം, എൻ്റെ ജീവിതം തന്നെയുണ്ട്. ആത്മാംശമുള്ള കഥകളുണ്ട്. അതോടൊപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ആ യാത്രകളിൽ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ നടത്തിയ യാത്രകളിലേക്ക് മറ്റൊരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്ത കഥകൾ, പിന്നെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ എല്ലാം ഈ കഥകളിലുണ്ട്.
0: സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കഥകൾ രൂപപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞു. അത്രയും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ?
1: ഈ കഥാസമാഹാരത്തിലെ ആദ്യ കഥ തന്നെ എൻ്റെ കയ്യക്ഷരങ്ങൾ എന്ന കഥയാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എഴുതിയ ആ പുസ്തകങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ 1-ാം ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള ആ നോട്ട് ബുക്കുകൾ ഇന്നും വീട്ടിലുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണ് എൻ്റെ കയ്യക്ഷരങ്ങൾ. ആ പുസ്തകം ഇന്നെനിക്ക് സ്പർശിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ ഒരു എൻ്റെ കയ്യക്ഷരങ്ങൾ എന്ന കഥയുടെ തീം തന്നെ. അതുപോലെ ഇതിൽ കഥാസമാഹാരത്തിൻ്റെ പേര് പോലെ മടക്കം എന്ന ഒരു കഥയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ റിട്ടയർഡ് ആയിട്ടുള്ളൊരു അധ്യാപകൻ്റെ ജീവിതമാണ് ആ കഥയിൽ വിഷയമാവുന്നത്. പൂമ്പാറ്റ എന്നുള്ള ഒരു കഥയുണ്ട്.

0: തനിയാവർത്തനം, ഇതിലൊക്കെ തന്നെ മനുഷ്യരുടെ പല ആന്തരിക സംഘർഷങ്ങളാണ് കഥ വിഷയമാവുന്നത് തന്നെ.
1: അപ്പോൾ തീർച്ചയായിട്ടും ആത്മാംശം ഉള്ള ഒരു കഥാസമാഹാരം തന്നെയാണ് മടക്കം, അല്ലേ?
0: അതെ അതെ തീർച്ചയായും.
1: ഇപ്പൊ ഇത് ചെറുകഥയാണ്, നോവൽ അങ്ങനെയൊക്കെ എഴുതാൻ ആഗ്രഹമുണ്ടോ?
0: തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത ആദ്യത്തെ ഒരു സമാഹാരമാണ്. തീർച്ചയായിട്ടും ഇനി നോവലിൻ്റെ പണിപ്പുരയിലാണ്, യാത്രാ വിവരണങ്ങൾ എഴുതാനുണ്ട്, PhD ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്.
1: ധാരാളം ആൽബത്തിന് വരികൾ എഴുതിയിട്ടുണ്ട്,
0: തീർച്ചയായും.
1: അതിൽ പല ഗായകരും പാടിയിട്ടുണ്ടാവുമല്ലോ, അതിലിഷ്ടമുള്ള പാട്ടുകളായിട്ട് ഓർമ്മയിലുള്ളത് ഏതൊക്കെയാണ്?
0: ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. എങ്കിലും വിധു പ്രതാപ് എൻ്റെ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്, ഒരു പ്രണയഗാനാണ്. മൺവീണയിൽ രാഗമുകിലായി നീ മാസ്മരഗാനമായി പൊഴിയുന്നു എന്നാണ് ആ പാട്ടിൻ്റെ ആദ്യ
1: വരികൾ. പ്രണയം തുളുമ്പുന്ന മനോഹരമായ
0: തീർച്ചയായും.
1: വരികളാണത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ, PhD ചെയ്യാൻ സാധിക്കട്ടെ, നോവലിസ്റ്റ് ആയിട്ട് മാറാൻ സാധിക്കട്ടെ, സിനിമയ്ക്ക് തന്നെ ഗാനം എഴുതാൻ സാധിക്കട്ടെ, അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് എല്ലാം ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു മാഡം.

0: അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
1: നേർവഴി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
3: പനിയുടെ മരുന്നും
4: കിസാൻ വാണി
5: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
4: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
6: ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 10.
7: കാലഹരണപ്പെട്ടതാണ്. എങ്ങനെ പേഷ്യൻസിന് ഇതൊക്കെ കൊടുക്കും? നിങ്ങൾ അതാലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സുധാരേട്ടാ നിങ്ങളോടാ ചോദിക്കുന്നത്.
6: രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്.
8: സുധാകരനോടൊന്നും ചോദിക്കണ്ട, അയാൾക്കൊന്നും അറിയുകയില്ല. ഡോക്ടർ എന്നോട് ചോദിക്കേ.
6: ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ.
8: ഡോക്ടർക്ക് അറിയേണ്ടത് ഞാൻ പറയാം.
7: പറയണം, പറഞ്ഞേ പറ്റൂ. ഞാൻ ഇവിടുത്തെ ഡോക്ടർ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്: ഒക്ടോബർ 5 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി: 9496596321. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 11 മണി. ആകാശവാണി.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: കർണാടക സംഗീതം അതിൻ്റെ അത്യുന്നതങ്ങളിൽ നിന്നിരുന്ന 19-ാം നൂറ്റാണ്ടിലാണ് സുബ്രഹ്മണ്യൻ എന്ന നീലകണ്ഠ ശിവൻ ജീവിച്ചിരുന്നത്. പഴയ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ പത്മനാഭപുരത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. തേവാരം, തിരുവാചകം, രാമനാമ കീർത്തനങ്ങൾ തുടങ്ങിയവ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സ്വായത്തമാക്കി. കൃതികളും മറ്റും രചിക്കുന്നതിൽ ചെറുപ്രായത്തിലെ തന്നെ കഴിവ് പ്രകടിപ്പിച്ച അദ്ദേഹം ഭജനകളിലും മതപ്രഭാഷണങ്ങളിലും പലപ്പോഴും മുഴുകി. ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്ന നീലകണ്ഠ ശിവൻ ഏകദേശം 2000-ത്തോളം സംഗീതരചനകൾ നടത്തി. ഖമാസ്, മുഖാരി, ഖരഹരപ്രിയ, നാട്ടക്കുറിഞ്ചി തുടങ്ങിയ രാഗങ്ങളിൽ ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. തെരഞ്ഞെടുത്ത ഏതാനും നീലകണ്ഠ ശിവൻ കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. കമലാ കൈലാസനാഥൻ, സുധാവർമ്മ, പാൽക്കുളങ്ങര അംബികാദേവി, ജി സീതാലക്ഷ്മി, കെ ആർ കേദാരനാഥൻ, ആർ കൃഷ്ണസ്വാമി, എസ് രത്നാകരൻ, ചേർത്തല ഗോപാലൻ നായർ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു.

0: നീലകണ്ഠ ശിവൻ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം ആര്യലക്ഷ്മി.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ഡി രാജേന്ദ്രൻ എഴുതി, ശ്യാം സംഗീതം നൽകി. അനുഭൂതി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം.

ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയത്.

കുണുക്കിട്ട കോഴി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

അവൻ അനന്തപത്മനാഭൻ. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രം പാടിയ ഗാനമാണ് പി കെ ഗോപിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം ഉണ്ണിമേനോനും ലതികയും പാടിയത് ചിത്രം രാജാവിന്റെ മകൻ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ വീണ ആർ മുട്ടറ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആരെയും മയക്കുന്ന സൂര്യകാന്തി, നിന്റെ കാമുകൻ ഇന്നെന്തേ വന്നില്ല. ഗാനമെഴുതിയത് കമലൻ പുതുക്കുളം, സംഗീതം നൽകിയത് MD അശോക്.

അടുത്ത ഗാനം പുഴകളും വനികളും പാടുവീണം കളമാടും പാണന്റെ ഗാനമാണ്. ഗാനമെഴുതിയത് KC ശ്രീകുമാർ, സംഗീതം നൽകിയത് മുട്ടറ BN രവീന്ദ്രൻ.

അടുത്ത ഗാനം എഴുതിയത് രമണി ചന്ദ്രശേഖരൻ, സംഗീതം നൽകിയത് കെ പി സഞ്ജീവ് ബാബു. മറക്കുവതെങ്ങനെ നീ എനിക്കേകിയ ഹൃദയവർണ്ണത്തിൻ പനിനീർപ്പൂക്കൾ.

0: കമലൻ പുതുക്കുളം, കെ സി ശ്രീകുമാർ, രമണി ചന്ദ്രശേഖരൻ എന്നിവർ ഗാനങ്ങളെഴുതി. എം ഡി അശോക്, മുട്ര ബി എൻ രവീന്ദ്രൻ, കെ പി സഞ്ജീവ് ബാബു എന്നിവർ സംഗീതം നൽകി. വീണ ആർ മുട്ടറ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ

0: സംരക്ഷണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ അടിസ്ഥാനതലത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൗടില്യ സാമ്പത്തിക സംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും പ്രയോജനകരമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും അവ ഫലപ്രദമായി നടപ്പാക്കാനും കഴിയുന്നത്ര വഴക്കമുള്ളതായിരിക്കണം നയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു.
1: We can call ourselves a developed economy if it is an inclusive development of everyone. The real development benefit should reach the nook and corner of the country. The policy makers should always understand the ground realities and the situation. We have to be so flexible in making the policies.
0: പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പിന്നാക്ക മതന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmementos.gov.in ലഭ്യമാകും. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിക്കേറ്റതായ മാധ്യമ വാർത്തയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കായികമേളയിൽ തികഞ്ഞ അനാസ്ഥയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് കമ്മീഷൻ വിശദീകരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൈയക്ഷരം വെറും എഴുത്തിനുള്ള മാർഗമല്ലെന്നും അത് സൃഷ്ടിപരമായ ആവിഷ്കാരത്തിന്റെയും കലാപരമായ അനുഭവത്തിന്റെയും ഭാഗമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ പേനയും പെൻസിലും ഉപയോഗിക്കുന്ന ശീലം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലിഗ്രഫി സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ഥാപനപരവും അക്കാദമികവുമായ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വടക്കു കിഴക്കൻ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ്. അടിസ്ഥാന സേവനങ്ങളും ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റവും മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. പരിസ്ഥിതിക്കും പ്രദേശവാസികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിര നേട്ടങ്ങൾ കൈവരിക്കാൻ മേഖലയെ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കു കിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമാണ്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ ഇടുക്കി വട്ടവടയിൽ പൂക്കൃഷിക്ക് പ്രിയമേറുന്നു. ചെണ്ടുമല്ലി കൃഷിയുടെ വിജയത്തിന് പിന്നാലെ വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയും വ്യാപകമാകുകയാണ്. കുറഞ്ഞ അധ്വാനവും മികച്ച ലാഭവും നൽകുന്നതോടെ കൂടുതൽ കർഷകരാണ് വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശീതകാല പച്ചക്കറികൾക്ക് വിളവെടുപ്പിനായി 4 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥാനത്ത് വെറും 45 ദിവസം കൊണ്ട് സൂര്യകാന്തി വിളവെടുക്കാം. പച്ചക്കറി കൃഷിയെ അപേക്ഷിച്ച് പകുതി അധ്വാനം മാത്രം മതിയാകുമെന്നതും സൂര്യകാന്തിയുടെ പ്രധാന പ്രത്യേകതയാണ്. വർഷത്തിൽ 4 തവണ വരെ വിളവെടുക്കാമെന്നതിനാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് ഈ കൃഷി ഉറപ്പു നൽകുന്നത്. വട്ടവടയിലെ കാലാവസ്ഥ പൂക്കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് പ്രദേശവാസികൾ നടത്തിയ ചെണ്ടുപല്ലി കൃഷിയിലൂടെ തെളിഞ്ഞിരുന്നു. ഭക്ഷ്യ എണ്ണയ്ക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഏറെ ആവശ്യക്കാരുള്ളതിനാൽ സൂര്യകാന്തിക്ക് മികച്ച വിപണി മൂല്യവുമുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണവും 26 വെള്ളി 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി ഇന്ത്യ 5-ാം സ്ഥാനത്താണ്. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഉർസ് സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രണവി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പെയ്ത്തിൽ വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മൊഹോഡും ഇന്ന് സ്വർണം നേടി. പുരുഷ റിക്കർവ് ഇനത്തിൽ നീരജ് ചൌഹാൻ വെങ്കലം നേടി. പുരുഷ 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. അതിനിടെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം ശ്രീശങ്കറിന് ജന്മനാടായ പാലക്കാട് സ്വീകരണം നൽകി. വി കെ ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA, മുൻ ഏഷ്യൻ ഗെയിംസ് ജേതാക്കളായ PU ചിത്ര, ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ശ്രീശങ്കറിനെ മന്ത്രി KA തുളസി വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRD 9 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി 700 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോജി ജോൺ ഇന്ന് വൈകിട്ട് നിർവഹിക്കും. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ 91 ഇൻഫൻട്രി ബ്രിഗേഡ് 60-ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ബ്രിഗേഡിയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. സ്വർണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 13,675 രൂപയും പവന് 1,09,400 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം നേരിട്ട കുവൈറ്റ് കപ്പലിൽ നിന്ന് 5 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. രക്ഷാപ്രവർത്തനത്തിന് ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ഇന്ന് UDFന്റെ പകൽ ഹർത്താൽ. ഇന്നലെ വൈകിട്ട് CPIM കോൺഗ്രസ് സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2ാം പതിപ്പ് പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുന്നു.
4: നീളത്തിലുള്ളതും കറുത്തിരുണ്ടതും ഇടതൂർന്നതുമായ തലമുടി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് ശ്രമകരം തന്നെയാണ്. ഫലപുഷ്ടിയുള്ള നിലത്തെ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ തലമുടി നന്നായി വളരുകയും നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. പോഷകാംശങ്ങളെല്ലാം അടങ്ങിയ സമീകൃത ആഹാരം ശരീരത്തിനെന്ന പോലെ തലമുടിക്കും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തലയിലെ തൊലിയും മുടിയും പൊടി വിയർപ്പ് തുടങ്ങിയ അഴുക്കുകൾ ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഉറക്കമിളയ്ക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് പോലെ തന്നെ തലമുടി കൊഴിയുന്നതിനും കാരണമാണ്. നിത്യവുമുള്ള കുളി, വ്യക്തി ശുചിത്വം എന്നിവ വളരെ കൃത്യമായി പാലിക്കണം. തലയിൽ ചൂടുവെള്ളം ഒഴിച്ചുള്ള കുളി ഒഴിവാക്കുക. നിത്യവും തലയോട്ടിയിൽ എണ്ണ തേക്കുന്നത് തലമുടിയുടെയും കണ്ണിന്റെയും ആരോഗ്യത്തിനും ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാതിരിക്കാനും നല്ലതാണ്. ഈർപ്പവും എണ്ണയും വിയർപ്പും കലർന്നതായ തലയോട്ടിയിലെ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ രോഗാണുബാധ ഉണ്ടാകുന്നു. ഇങ്ങനെ ബാധിക്കുന്ന സാധാരണവും അസാധാരണവുമായ രോഗങ്ങൾ മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. ശുദ്ധദൂർവാദികേരം, ദൂർത്തുരപത്രാദികേരം, വരാചൂർണം, വില്വാദി ഗുളിക, ത്രിഫലാദികേരം, മാലത്യാദികേരം, ഏലാദി ചൂർണം, പഞ്ചതിക്തകം കഷായം, ഗുളൂച്ചിയാദി കഷായം, മഞ്ചിഷ്ടാദി കഷായം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമനുസരിച്ച് ഉപയോഗിക്കുന്നത് ഇത്തരം രോഗങ്ങളിൽ ഉപകാരപ്രദമാണ്. ഇന്നത്തെ തിരക്കേറിയ സാഹചര്യത്തിൽ എന്നും യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് ഏറെയും. വീടിന് പുറത്തെ അന്തരീക്ഷത്തിലെ പൊടി, പുക തുടങ്ങിയ മാലിന്യങ്ങൾ തലയോട്ടിയിലെ എണ്ണമയത്തിലും ഈർപ്പത്തിലും ലയിച്ച് ഒരു പാട സൃഷ്ടിക്കുന്നു. ഇത് ഫംഗസിനും പേൻ, ചെള്ള് തുടങ്ങിയ കീടങ്ങൾക്കും മറ്റ് രോഗാണുക്കൾക്കും വളരാനുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ വ്യക്തി ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ശേഷം നാം വീട്ടിലെത്തിയാൽ കുളിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി മുതിർന്നവരിലാണ് കൂടുതലായും മുടികൊഴിച്ചിൽ കാണുന്നത്. എങ്കിലും ഇന്ന് കുട്ടികളിലും ഇത്തരം രോഗങ്ങൾ കണ്ടുവരുന്നു. ഏകദേശം 50 മുതൽ 100 വരെ തലമുടി ഒരു ദിവസം കൊഴിഞ്ഞു പോകും. പകരം കിളിർത്ത് വരികയും ചെയ്യുന്നു. ഇതിൽ കൂടുതൽ എണ്ണം പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും കാരണം മനസ്സിലാക്കേണ്ടതുമാണ്. ചില രോഗാവസ്ഥകളിൽ കൊഴിഞ്ഞു പോകുന്ന മുടി കിളിർത്ത് വരുന്നു. മറ്റു ചില രോഗങ്ങളിൽ മുടി എന്നേക്കുമായി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് മുടി പൊഴിയുന്നത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രാവശ്യവും തലമുടി ചീകുമ്പോഴും ചീപ്പിൽ ധാരാളമായി മുടി ഊരി വരിക, മുടി വകഞ്ഞു മാറ്റുമ്പോൾ വകുപ്പിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വീതി കൂടിയതായി തോന്നുക, നെറ്റിയിലെ മുടി അഥവാ ഹെയർലൈൻ പുറകോട്ട് കയറി നെറ്റി വലുതായതായി കാണുക, തലയിൽ പലയിടങ്ങളിലും വൃത്താകൃതിയിൽ മുടി പൊഴിഞ്ഞതായി കാണുക, അതിൽ ചൊറിച്ചിലുണ്ടായിരിക്കുക, മുടി കട്ടകട്ടകളായി ഊരിപ്പോവുക, തലയോട്ടിയിലെ ചർമ്മത്തിൽ വേദനയോ തുടർച്ചയായി ചൊറിച്ചിലോ ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് മുടി കൊഴിച്ചിലിന് പരിഹാരം തേടേണ്ടതാണ്. സാധാരണയായി തലയോട്ടിയിലെ തൊലിയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. താരൻ അഥവാ ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, ശിശുക്കളിൽ കാണുന്ന ക്രേഡിൽ ക്യാപ്, അലോപേഷ്യ, കഷണ്ടി അഥവാ ബാൾഡ്നെസ് എന്നിവയാണ് മറ്റുള്ളവ. പേൻ, ചെള്ള് എന്നിവയും പ്രമേഹം, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ എന്നിങ്ങനെ ഹോർമോണുകളെ ബാധിക്കുന്ന രോഗങ്ങളും പോഷകാംശത്തിന്റെ കുറവും വിറ്റാമിനുകളുടെ കുറവും മുടികൊഴിച്ചിലിന് ഇടയാക്കുന്നു. ഇതിനു പുറമെ ജനിതക കാരണങ്ങളാലും അലോപേഷ്യ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. മുടിപ്പൊഴിച്ചിലിന് കാരണമായി കാണുന്ന രോഗങ്ങളിൽ സർവ്വസാധാരണം താരൻ അഥവാ ഡാൻഡ്രഫ് തന്നെയാണ്. കൂടുതൽ എണ്ണമയമുള്ളതും തീരെ എണ്ണമയമില്ലാത്തതുമായ ചർമ്മം താരൻ ഉണ്ടാകുന്നതിന് സാധ്യത കൂട്ടുന്നു. ഈ എണ്ണയും മറ്റും തിന്ന് ജീവിക്കുന്ന മലാസേഷ്യ എന്ന ഇനം ഫംഗസ് അഥവാ ഈസ്റ്റ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ചില ഹെയർ ഡൈകൾ, ക്രീമുകൾ, സോറിയാസിസ്, എക്സിമ എന്നീ രോഗങ്ങൾ ഇവയെല്ലാം താരന് കാരണമാകുന്നവയാണ്. നവജാത ശിശുക്കളിലും ചെറിയ കുഞ്ഞുങ്ങളിലും തൊപ്പി വയ്ക്കുന്ന ഭാഗത്ത് തൊപ്പി പോലെ തന്നെ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ ഉണങ്ങിയ ശകലങ്ങൾ പോലെ കാണുന്ന താരനാണ് ക്രേഡിൽ ക്യാപ്. ഇത് ചൊറിച്ചിലോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളതല്ല. ഇതിന് പ്രത്യേകം ചികിത്സയും ആവശ്യമില്ല. ഇത് 1 മുതൽ 3 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് സാധാരണമായി കാണുന്നത്. 1-ഓ 2-ഓ വയസ്സോടെ ഇത് മാറിപ്പോവുകയും ചെയ്യുന്നു. ഇത് ചൊറിഞ്ഞോ വലിച്ചോ ഇളക്കാൻ ശ്രമിക്കരുത്. എണ്ണമയത്തിനായി വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ,

0: എല്ലാതൈലം, ശുദ്ധദൂർവാദികേരം തുടങ്ങിയവ തേച്ച് കുതിർത്ത ശേഷം തുടച്ചു കളഞ്ഞാൽ ഇത് ഇളകിപ്പോകുന്നതാണ്. ഇത് ഒരു പകരുന്ന രോഗവുമല്ല. നവജാത ശിശുക്കളിലെ സ്കാൽപ്പിൽ, അതായത് തലയോട്ടിയിലെ തൊലിയിൽ കൂടുതലായി എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടോ മലാസിയേസിയ എന്ന ഫംഗസ് അഥവാ ഈസ്റ്റ് ബാധിക്കുന്നത് കൊണ്ടോ ആണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇത് വരുന്ന ഭാഗത്തെ മുടി പൊഴിഞ്ഞു പോയാലും അത് വീണ്ടും കിളിർത്തു വരുന്നതുമാണ്. മുതിർന്നവരിലെ താരൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചീപ്പിലൂടെയും പൊതുവായ തോർത്ത്, തലേണ എന്നിവയിലൂടെയും പകരുന്നു. ചീകുമ്പോൾ ഉണങ്ങിയ പൊടി പോലെ ഇളകി വരിക, അതിയായി ചൊറിച്ചിലുണ്ടായിരിക്കുക, നെറ്റിയിലും മുഖത്തും മുഖക്കുരുകൾ ഉണ്ടാവുക, പീലി, പുരികം, കഴുത്ത്, തോള് എന്നിവിടങ്ങളിലും താരന്റെ പൊടിയും ചൊറിച്ചിലും ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ തലയിൽ താരനുണ്ടെന്ന് സംശയിക്കേണ്ടതാണ്. മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഇതും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ടതുമാണ്. സോറിയാസിസിലും മറ്റും കാണുന്നത് പോലെ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അതിയായ ചൂട്, തണുപ്പ് എന്നിവ താരൻ വർദ്ധിക്കാൻ ഇടയാകുന്നു. ജനിതകമായ കാരണങ്ങളാലും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നു. അലോപേഷ്യ ഇതിനൊരു ഉദാഹരണമാണ്. ഇത് പലതരത്തിൽ കാണുന്നു. ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന ഇനത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മെയിൽ പാറ്റേൺ, ഫീമെയിൽ പാറ്റേൺ എന്നീ രീതികളിൽ മുടി പൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകുന്നു. ഫീമെയിൽ പാറ്റേൺ എന്ന രീതിയിലുള്ള കഷണ്ടിയിൽ സ്ത്രീകളുടെ തലയിൽ മുടികളുടെ എണ്ണം വളരെ കുറയുകയും വകുപ്പിന്റെ വീതി കൂടി വരികയും ചെയ്യുന്നു. അതിന് കാരണം വകുപ്പിന് ഇരുവശങ്ങളിലുമുള്ള മുടികൾ കൂടുതലായി പൊഴിഞ്ഞു പോകുന്നത് തന്നെയാണ്. പുരുഷന്മാരിൽ ഇത് എം ആകൃതിയിൽ കണ്ടുവരുന്നു. മറ്റൊരു തരമായ അലോപേഷ്യ അരിയേറ്റ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ തന്നെ ശരീരത്തിലെ ഹെയർ ഫോളിക്കിളുകളെ നശിപ്പിക്കുന്നു. ഇത് മുടിയുടെ നാശത്തിന് കാരണമാകുന്നു. ഇത് തലയിൽ പല സ്ഥലത്തും ചെറുതും വലുതുമായ വൃത്താകൃതിയിൽ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്നു. ഇത് കൺപീലികളെയും പുരികത്തെയും ബാധിച്ച് അവിടുത്തെ മുടികളും പൊഴിഞ്ഞു പോകാൻ ഇടയാക്കുന്നു. ചില രോഗങ്ങളുടെ ചികിത്സയിൽ ചെയ്യുന്ന റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവ മൂലം മുടി പൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇത് അനാജൻ എഫ്ലൂവിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന മുടികൾ ചികിത്സ കഴിയുന്നതോടെ തിരിച്ചു വരുന്നതായും കാണുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളോ അപകടങ്ങളോ മനസ്സിനുണ്ടാക്കുന്ന സമ്മർദ്ദം മൂലം തലമുടി അതിയായി പൊഴിയുന്നതാണ് ടീലോജൻ എഫ്ലൂവിയം. ശാരീരികവും മാനസികവുമായ ടെൻഷനാണ് ഇതിന് പ്രധാനമായ കാരണം. ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. റിംഗ് വേവിന്റെ സാന്നിധ്യം കാരണം തലയോട്ടിയിലെ ചർമ്മം പാട പോലെ ചൊറിഞ്ഞ് ഇളകിപ്പോകുന്നു. ഇത് അധിക നാൾ ചികിത്സിക്കാതിരുന്നാൽ ഈ പാടകൾ വളർന്ന് ഇതിൽ പഴുപ്പ് നിറയുകയും കുമിളകളായി പൊട്ടുകയും ചെയ്യുന്നു. ഇതുമൂലം തലമുടി ബലമില്ലാതാവുകയും പെട്ടെന്ന് പൊട്ടി നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനു പുറമെ കൂടുതൽ ബലം വരത്തക്ക രീതിയിൽ വലിച്ച് കെട്ടിവെക്കുന്നത് തലമുടിയിൽ ടെൻഷൻ അഥവാ വലിവ് വരാനിടയാക്കുകയും തലമുടി കൊഴിയാനിടയാവുകയും ചെയ്യുന്നു. ഇതാണ് ട്രാക്ഷൻ അലോപേഷ്യ. യഥാസമയം രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വലിയ ചികിത്സകളിലേക്ക് പോകാതെ ഇരിക്കാനും ഇവയിൽ പലതും സ്വയം നിയന്ത്രിക്കാനും പൂർണ്ണമായും ഭേദമാക്കുവാനും കഴിയുന്നതാണ്.
1: മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്ര

0: മന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുമ്പോഴാണ് പൂർണ്ണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: We can call ourselves a developed economy if it is an inclusive development of everyone. For making any policy, the policy makers should always understand the ground realities and the situation. We have to be so flexible in making the policy so that the policy itself should become big success.
0: മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിർമ്മിക്കുന്ന ക്ഷീരോത്പാദന പ്ലാന്റിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നിർവ്വഹിക്കും. ദിവസം 3 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 255 കോടി രൂപയാണ് ചെലവ്. പാൽ ഉത്പാദനം, ക്ഷീരമേഖല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭോപ്പാലിൽ നടക്കുന്ന ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപന ദിവസത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചില രാജ്യങ്ങൾ നൽകുന്ന അനഭിലഷണീയമായ സഹായങ്ങൾ വിപണിയിലെ വിലയിടിവിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുതാര്യവും വിവേചനരഹിതവുമായ വ്യവസ്ഥകളെ ആശ്രയിച്ചാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ 3-ാം ഘട്ട പദ്ധതിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. ഗ്രിഡ് സംവിധാനം ശക്തമാക്കാനും ബാറ്ററി സംഭരണത്തിനുമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ജനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്ന് യുഎൻ ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതി സഹായിക്കും. ഇന്ത്യ US സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അതിർത്തി കടന്നുള്ള നികുതി കാര്യങ്ങൾ, നിയമനിർവ്വഹണം, സാമ്പത്തിക ഭരണം എന്നിവയിൽ ബിസിനസ്സുകളെ സഹായിക്കാനും ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ സംരംഭങ്ങളെ സജ്ജമാക്കാനും CA സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോ, മിഷിഗൻ, ഒഹായോ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുമായും അംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിലകപ്പെട്ട 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കുവൈറ്റ് പതാകയേന്തിയ എണ്ണക്കപ്പലായ MT Kasima 3 നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതർ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്കും സഹായത്തിനും എംബസി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണം, 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി 5 സ്ഥാനത്താണ് ഇന്ത്യ. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവിയൂർ സ്വർണം നേടി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പെയ്ത്ത് വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മോഹോഡ് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ട് നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. രണ്ട് മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യ ബ്രസീൽ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. കേവലം ഒരു മത്സരത്തിന് വേണ്ടിയല്ല തങ്ങൾ കളത്തിലിറങ്ങുന്നതെന്നും ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ടീമുകളിലൊന്നിനെതിരെ ശക്തമായി മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു. ഫിഫ റാങ്കിംഗിൽ നിലവിൽ ബ്രസീൽ 5-ാം സ്ഥാനത്തും ഇന്ത്യ 138-ാം സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനായി നടപ്പാക്കിയ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ നിന്ന് ഒരു റിപ്പോർട്ട്.
3: കാർഷിക മേഖലയിൽ സ്ത്രീകളെ ഡ്രോൺ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബറിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പദ്ധതിക്കായി 1261 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡ്രോൺ സേവനദാതാക്കളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പദ്ധതി പ്രകാരം ഡ്രോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിലയുടെ 80% വരെ കേന്ദ്ര സാമ്പത്തിക സഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുപ്രസിദ്ധ ലഹരിക്കടത്ത് തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവാബ് വിർക്ക് എന്ന വ്യാജപ്പേരിൽ തുർക്കിയെ പൌരത്വം നേടിയ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെറോയിനും മെത്താംഫെറ്റാമൈനും കടത്തിവരികയായിരുന്നു. അറസ്റ്റിലായ നവ്പ്രീത് സിംഗിനെ ജയിലിലടച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഹിംഗോളി ജില്ലയിലെ പാംഗ്രാഷിന്റെ മേഖലയിൽ ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമില്ല. ചെറിയ തോതിലുള്ള തുടർചലനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഹിംഗോളി ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി.

രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. നമസ്കാരം ശ്രോതാക്കൾ, ഏറെ നാളുകളായി കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളുമായി ശ്രോതാക്കളുടെ സ്വന്തം കത്തുകൾ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും അഭിലാഷ്. കത്ത് വായിക്കാം. സ്നേഹത്തോടെ രഞ്ജിനിക്ക്. ഒരു ഇടവേളയെടുത്താണ് രഞ്ജിനിയിലേക്ക് എഴുതുന്നത്. എല്ലാ ശ്രോതാക്കളുടെ കത്തുകളും ഉൾപ്പെടുത്തണമല്ലോ. ഒക്ടോബർ 3-ാം തീയതി ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനിയിലൂടെ ഒരു ഗാനത്തിനായി കാത്തിരിക്കുന്നു. വേണുനാഗവള്ളിയുടെ സംവിധാനത്തിൽ 1995 പുറത്തിറങ്ങിയ അഗ്നിദേവൻ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി MG ശ്രീകുമാറും ചിത്രയും ചേർന്നു പാടിയ സാമഗാന സാരമേ എന്ന ഗാനം. മറ്റുള്ള ശ്രോതാക്കൾക്കു വേണ്ടി സ്വയം ഇടവേളയെടുത്ത് കത്തെഴുതിയ അഭിലാഷിന്റെ ഇഷ്ടഗാനമാവട്ടെ ഇന്നത്തെ രഞ്ജിനിയുടെ ആദ്യ ഗാനം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രാജൻ. രാജൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം വരദക്ഷിണ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയതാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ദേവരാജൻ. ഗാനം കേൾക്കാം.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി ഒരു നീണ്ട കത്താണ് പ്രിയപ്പെട്ട രഞ്ജിനി കുട്ടിക്ക്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. 45 വർഷമായി സ്ഥിരമായി എല്ലാ പരിപാടികളും കേൾക്കാറുമുണ്ട്. 1978-80 കാലഘട്ടത്തിൽ മുഹമ്മയിലെ വിശ്വഭാരതി എന്ന പാരലൽ കോളേജിലേക്കും അവിടെ പഠിപ്പിച്ച അധ്യാപകരിലേക്കുമെല്ലാം മനസ്സ് പോകാറുണ്ട്. ഞങ്ങളെ ഹിസ്റ്ററിയും ഇംഗ്ലീഷുമൊക്കെ പഠിപ്പിച്ചിരുന്ന സോമൻ സാർ നല്ലൊരു അധ്യാപകനും മികച്ച ഗായകനും കൂടിയായിരുന്നു. ഓർമ്മകൾ ഓർമ്മകൾ എന്ന പാട്ട്

ഓർത്തുനോക്കുമ്പോൾ സാറിനെയും ആ കലാലയത്തിലെ സുഹൃത്തുക്കളെയും ഓർമ്മ വരും. എനിക്ക് ഈ പാട്ട് രഞ്ജിനിയിലൂടെ വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ എല്ലാ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കുമായി ഈ പാട്ട് സമർപ്പിക്കുന്നു എന്ന ഒത്തിരി സ്നേഹത്തോടെ ആകാശവാണിയെ സ്നേഹിക്കുന്ന വിജയകുമാരി. കലാലയ ഓർമ്മകൾക്കൊപ്പം ആകാശവാണിയെയും ചേർത്ത് പിടിക്കുന്ന വിജയകുമാരിയുടെ ഇഷ്ടഗാനം പാടിയത് വാണി ജയറാമാണ്. ചിത്രം 2 ജന്മം. ഗാനത്തിന്റെ വരികൾ കാവാലം നാരായണ പണിക്കർ, ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

എന്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എത്ര മനോഹരമാണ് ഈ പ്രോഗ്രാം! ആകർഷണീയമായ ഗാനങ്ങൾ രഞ്ജിനി നൽകുന്നു. രഞ്ജിനി

ജീവന്റെ ജീവനാണ്. ശനിയും ഞായറും എവിടെ പോയാലും രഞ്ജിനിയുടെ സമയത്തിന് മുൻപ് തന്നെ വീട്ടിലെത്താൻ ശ്രമിക്കാറുണ്ട്. പ്രോഗ്രാം കേൾക്കുക എന്നത് ചിട്ടയാണ്. കത്തെഴുതിയിരിക്കുന്നത് കെ പി മോഹനൻ. ആകർഷണീയമായ ഗാനങ്ങൾ നൽകാൻ കഴിയുന്നത് മനോഹരമായ കത്തുകൾ ആവശ്യപ്പെടലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനിയും കത്തുകൾ എഴുതുക. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മാമാങ്കം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇനി ചെങ്ങന്നൂർ ഗീതാകുമാരി എഴുതിയ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിക്ക് അഭിനന്ദനങ്ങൾ. ഗീതാകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ദന്തഗോപുരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ഏതോ ഗാനം പോലെ എന്ന പാട്ടാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സത്യൻ അന്തിക്കാട്, ഈണം

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വി പി ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട് എന്ന സ്ഥലത്ത് നിന്നും എഴുതിയ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാവിലമ്മ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ചന്ദ്രമുഖി ചന്ദ്രമുഖി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഗാനങ്ങൾ രചിച്ചത് ONV കുറുപ്പും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജി ദേവരാജനുമാണ്. ഗാനം പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം വി പി ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം കാവിലമ്മ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത് കേൾക്കാം.

കത്തെഴുതുന്നത് ആലപ്പുഴ ജില്ലയിൽ വള്ളിക്കുന്നത്തു നിന്നും ഗിരിജ. പ്രിയ രഞ്ജിനിക്ക് ദാസേട്ടന്റെ പാട്ട് അരയിലൊത്ത മുണ്ടുടുത്ത പെണ്ണെ എന്നതാണ് എന്റെ ഇഷ്ടഗാനം. ചിത്രമറിയില്ല, ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഗിരിജ ആവശ്യപ്പെട്ട ഗാനം ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഗാനം കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ഞാൻ രഞ്ജിനി എന്ന ഇഷ്ടഗാന പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ്. കത്തെഴുതിയിരിക്കുന്നത് രാമകൃഷ്ണൻ MS. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച മിനിമോൾ എന്ന ചിത്രത്തിലെ കേരളം കേരളം കേളികൊട്ടുയരുന്ന എന്ന ഗാനം ശനിയാഴ്ച രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമെന്ന് പ്രത്യാശിക്കുന്നു. ശനിയാഴ്ച തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു. ഗാനം കേൾക്കാം.

പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ശ്രോതാവിൻ്റെ ഇഷ്ടഗാനത്തിലേക്ക്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ഗാനത്തിനു വേണ്ടി കത്തയച്ചിരിക്കുന്നത് എം ബി പൗലോസ്, എറണാകുളം. ചിത്രം ചോര ചുവന്ന ചോര, ക്ഷമിക്കണം, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ചോര ചുവന്ന പൂവേ എന്നാണ്. പക്ഷേ ചിത്രത്തിൻ്റെ പേര് ചോര ചുവന്ന ചോര എന്നാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് മുല്ലനേഴി, ഈണം നൽകിയത് ജി ദേവരാജൻ, പാടിയിരിക്കുന്നത് മാധുരി.

രഞ്ജിനിയിൽ അടുത്തതായി യൂസഫ് അലി കച്ചേരി എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസും സംഘവും പാടിയ പാട്ടാണ്. രണ്ട് ലോകം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചമ്പക്കുളത്തു നിന്നും തോമസിന്റെ ഇഷ്ടഗാനം കേൾക്കാം.

ക്രൈംകുളത്ത് നിന്നും അബ്രഹാം പി ജി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം രാജശില്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ ആദ്യം തന്നെ ഒരു വിഷമം പറയട്ടെ. കുറച്ചു നാളായിട്ട്, മാസങ്ങൾ എന്നുകൂടി എഴുതിയിട്ടുണ്ട്, ഞാൻ അയക്കുന്ന കത്തുകളൊന്നും പരിഗണിക്കുന്നില്ല. എനിക്കതിൽ വളരെയധികം വിഷമവുമുണ്ട്. നേരത്തെ എൻ്റെ എല്ലാ കത്തുകളും വായിക്കുകയും പാട്ട് വെച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇടവേളയിട്ട് എഴുതുന്ന എല്ലാ കത്തുകളും ആദ്യം തന്നെ പരിഗണിക്കാൻ രഞ്ജിനി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇടവേളയിട്ട് കത്തുകൾ എഴുതാൻ ശ്രമിക്കുക. കത്തെഴുതിയിരിക്കുന്നത് നളിനി ഗോപാലകൃഷ്ണൻ. നളിനി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം

മറ്റൊരു സ്ഥിരം ശ്രോതാവായ മനോഹരന്റെ ഇഷ്ടഗാനമാണ് ഇന്നത്തെ രഞ്ജിനിയിലെ അവസാനത്തെ ഗാനം. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി. പി മാധുരി പാടിയത്, വരികൾ എഴുതിയത് വയലാർ രാമവർമ്മ, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: 4.5 on the Richter scale was recorded at around 9:43 a.m. today in Pangra Shinde area of Vasmat Taluka in Hingoli district. According to preliminary information, the first tremor measuring 3.3 magnitude was recorded at around 7:47 a.m. A stronger tremor of 4.5 magnitude followed at 9:43 a.m., after which a series of smaller tremors were reported. In Nepal, at least 6 people were killed and 10 others injured today when a bus overturned in Gandaki province. Police said the Kathmandu-bound bus had 18 passengers on board, including the driver, when it overturned in the Daune area of Nawalparasi district. The injured passengers were taken to provincial hospital for medical treatment. The India Meteorological Department, IMD, has forecast heavy rainfall over Arunachal Pradesh for the day. IMD has also said that conditions are likely to become favourable for further withdrawal of southwest monsoon from remaining parts of Punjab, Haryana, Rajasthan, Uttar Pradesh, most parts of Gujarat and Madhya Pradesh. In Asian Games, India won the gold in men's cricket, defeating arch rivals Pakistan in the T20 cricket final at Nishin, Japan today. India won the final by 19 runs, chasing India's target of 212 runs. Pakistan managed to score only 196 for 6 in their stipulated 20 overs. Earlier, India posted 211 for 6 after opting to bat first. Opener Abhishek Sharma scored 61 of 28 balls, while Tilak Varma remained unbeaten on 51 of 22 balls. Shivam Dubey added 27 of 14 balls to take India past the 200 run mark. With this, India has secured its 81st Asian Games medal, including 19th gold to the tally. India has also won 26 silver medals and 36 bronze medals already. In men's cricket, India were 3-1 in 2.3 overs against West Indies in the third and final ODI in Mulanpur, New Chandigarh, when reports last came in. In men's hockey, defending champions India will take on Malaysia, with the two teams meeting at the Gifu Prefectural Green Stadium with eyes on the gold and an LA 2028 Olympics quota. The match will start at 3:30 p.m. And now, before we end the bulletin, the headlines once again. Government developing entire ecosystem based on cattle farming, giving push to rural economy, says Union Corporation Minister Amit Shah. Commerce Minister Piyush Goyal says India's free trade agreements to cover 75% of world economies. Prime Minister Narendra Modi's monthly radio program Mann Ki Baat completes 12 years today. 5 Indian nationals rescued safely after Kuwait flagged tanker struck by projectile in Strait of Hormuz. And on the final day of Asian Games, Indian men's cricket team bags gold with 19-run win over Pakistan in finals. In men's hockey finals, India to take on Malaysia in a short while. And with that, we end the midday news.
1: ആകാശവാണി
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 10-ാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, തമലം ശ്രീകുമാർ, ശ്രീലേഖകുമാരി, വി എസ്. സംവിധാനം എൻ വാസുദേവ്.
3: കാത്തു കാത്തു നിന്ന് ഡോക്ടർക്ക് ബോറടിച്ച് കാണും അല്ലേ. സോറി.
4: എനിക്ക് ഒരു മുഷിപ്പും തോന്നിയില്ല സാന്ദ്ര. ഇവിടെ ഇങ്ങനെ കാറ്റിട്ട് നിൽക്കുമ്പോ മനസ്സിന് വല്ലാത്ത സുഖം തോന്നുന്നു. അല്ല, തന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ സാന്ദ്ര, എന്ത് പറ്റിയത് എനിക്ക്?
3: കണ്ണ് നിറയോ? ഇല്ല, എന്തിനു നിറയണം
4: സാന്ദ്ര? തനിക്ക് ഇന്ന് എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്?
3: ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവേണ്ടതായിരുന്നു ഡോക്ടർ. ഒരിക്കലേ സാന്ദ്ര ഓർത്തോർത്തു വച്ചിരുന്ന ദിനമായിരുന്നു ഇന്നത്തേത്. കലണ്ടറിന്റെ താളുകൾ മറിച്ചു നോക്കി കിനാവ കണ്ടിരുന്ന നാളുകൾ.
4: എനിക്ക് മനസ്സിലായി സാന്ദ്ര, തന്റെയും റോയിച്ചന്റെയും മനസ്സമ്മതം നടക്കേണ്ടിയിരുന്ന ദിവസമായിരുന്നു ഇന്ന്, അല്ലേ? താനിപ്പോഴും അയാളെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നു, അതാണ് സത്യം. എല്ലാ ദിവസവും താൻ അയാളെ ഓർക്കുന്നു, മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷേ മറക്കാൻ കഴിയാത്തവണ്ണം റോയ്ചൻ സാന്ദ്രയുടെ മനസ്സിൽ കുടിയിരിക്കുന്നു. താൻ കുടിയിരുത്തി, ഇന്നിപ്പോ ഇറക്കിവിടാനാകുന്നില്ല.
3: അതെ, അതാണ് സത്യം. എന്നാലും ഡോക്ടർ, എനിക്ക് അയാളെ ഇനി വേണ്ട. സത്യം
4: ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. തന്റെ മനസ്സ് ഒരിക്കൽ ഇക്കാര്യം എന്നോട് പറഞ്ഞതല്ലേ? സാന്ദ്ര, ഇനി നമുക്ക് പോയാലോ?
3: പോവാം.
4: ഒരിക്കൽ കൂടി താൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നു. എന്താ,
3: അതല്ലേ പതിവ്? എന്നാ ഡോക്ടർ കയറ്.
4: സാന്ദ്ര, വണ്ടി എടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. തന്റെ മനസ്സിൽ നിന്ന് ആ പഴയ റോയ്ച്ചനെ എടുത്തു കളഞ്ഞൂടെ? എന്നേക്കുമായി അയാളെ സാന്ദ്രയ്ക്ക് മറന്നൂടേന്ന്. സാന്ദ്ര, സാന്ദ്ര.

0: സുധാരേട്ടാ,
1: ദോ
0: ഇനി ഒ പിയിൽ ആരെങ്കിലും ഉണ്ടോ?
1: നോക്കട്ടെ. ഇല്ല ഡോക്ടറെ.
0: ആ സുധാരേട്ടാ,
1: ഓ
0: ഒരു കാര്യം ചെയ്യണം. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിന്റെ താക്കോലുമായി അങ്ങോട്ടൊന്ന് വരണം, കേട്ടല്ലോ.
1: എന്തിനാ ഡോക്ടറെ ഇപ്പൊ സ്റ്റോർ തുറക്കുന്നേ?
0: കാരണം അറിഞ്ഞാലേ ചേട്ടൻ താക്കോലായിട്ട് വരുള്ളോ.
1: അല്ല, അത് പിന്നെ
0: ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത്? ആരെയാണെന്ന്? ഞാൻ ഈ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യനാ, കേട്ടല്ലോ. ആ പറഞ്ഞനുസരിക്കെ.
1: ആ ശരി ഡോക്ടറെ, ഇതാ സ്റ്റോറിന്റെ താക്കോല്.
0: മനസ്സിലായി, വേഗം തുറക്കണം സ്റ്റോറ്. ഇത്രയധികം മെഡിസിനുകൾ എന്തിനാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്.
1: ഈ സുധാകരന് മനസ്സിലായിട്ടില്ല ഡോക്ടർ.
0: ആ ആ ബോക്സ് ഒന്ന് പൊട്ടിച്ചേ. ആ അത് തന്നെ, ഇവിടെ നോക്കട്ടെ. സുധാകരേട്ടാ, എന്താ ഇത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണല്ലോ ഇതൊക്കെ.
1: എനിക്കൊന്നും അറിയില്ല ഡോക്ടർ.
0: എന്നാ അറിയണം, മനസ്സിലായോ?
1: അറിഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല.
0: ആ മനസ്സിലായി. ഇതാ ആ പെട്ടിയോടെ ഒന്ന് പൊട്ടിക്കണം, എല്ലാം പൊട്ടിക്കണം, എന്നിട്ട് എല്ലാം നോക്കണം. എല്ലാം ഡേറ്റ് കഴിഞ്ഞതും കഴിയാറായതും. ഈ പനിയുടെ മരുന്നും കഫ് സിറപ്പ് പോലും കാലഹരണപ്പെട്ടതാണ്. എങ്ങനെ പേഷ്യൻസിന് ഇതൊക്കെ കൊടുക്കും? നിങ്ങൾ അതാലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സുധാരേട്ടാ, നിങ്ങളോടാ ചോദിക്കുന്നത്? എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കി പൊട്ടനെ പോലെ നിൽക്കുന്നത്? ഒന്നും പറയാനില്ല നിങ്ങൾക്ക്?
2: സുധാകരനോടൊന്നും ചോദിക്കണ്ട, അയാൾക്കൊന്നും അറിയുകയില്ല. ഡോക്ടർ എന്നോട് ചോദിക്കേ. ഈ ധന്യയോടെ ഞാനാണ് ഈ ക്ലിനിക്കിന്റെ ഉടമ. ഞാനാണ് ഈ മെഡിസിൻ അത്രയും സ്റ്റോക്ക് ചെയ്തത്. എന്താണ് ഡോക്ടർക്ക് അറിയേണ്ടത്? ഞാൻ പറയാം.
0: പറയണം, പറഞ്ഞേ പറ്റൂ. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്.
2: അല്ലെന്നും ആരും പറഞ്ഞില്ലല്ലോ ഡോക്ടർ.
0: ഈ മരുന്നുകൾ അതും ഡേറ്റ് കഴിഞ്ഞതും കഴിയാറായതും എന്തിനിങ്ങനെ അനധികൃതമായി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു?
2: ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം?
0: ഇതത്ര ചെറിയ കാര്യമാണോ? എന്നാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനൊരു ഡോക്ടറാണ്. ഒന്ന് ഞാൻ അവസാനമായി പറഞ്ഞേക്കാം, ഇതൊന്നും ഞാൻ പേഷ്യൻസിന് കൊടുക്കാൻ പറയില്ല, കൊടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയും ഇല്ല.
2: ഡോക്ടർ അങ്ങനെ പറയുന്നതിൽ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ബട്ട് എനിക്ക് അങ്ങനെയല്ല, ഇതിന് പണം മുടക്കിയത് ഞാനാ. ഈ ധന്യാമേരി, ഡോക്ടർക്ക് അറിയാമോ, നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോലും ഇത്തരം മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്.
0: അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആണോന്ന്?
2: യെസ്, ഇതൊരു ബിസിനസ് ആണ്, അതാണ് സത്യവും. നമ്മൾ യാഥാർത്ഥ്യം വിസ്മരിച്ചിട്ട് ഒരു കാര്യമില്ല ഡോക്ടർ. ഇതൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് എന്നോട് സഹകരിക്കൂ. ഈ ക്ലിനിക് ഡോക്ടർ ജയരാജന്റേത് കൂടിയാണെന്ന് മനസ്സിലാക്കണം, പ്ലീസ്.
0: നോ, ഇല്ല, ഞാൻ ഇതൊന്നും അനുവദിക്കില്ല. ഇല്ല, അനുവദിക്കാൻ പാടില്ലെന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നു. ഞാൻ അത് ചെയ്യില്ല. ഒരു പേഷ്യന്റിനെ മനഃപൂർവ്വം കൊല്ലാൻ എനിക്ക് കഴിയില്ല, ജയരാജന് കഴിയില്ല.
2: ഡോക്ടർ ജയരാജന് അത് കഴിയും. കഴിഞ്ഞു. ഒരു പാവ സ്ത്രീയെ നിങ്ങൾ മരുന്ന് മാറി കുത്തിവെച്ച് കൊന്നു. കൊന്നിട്ടില്ലേ നിങ്ങൾ?
0: നോ നോ, ഇല്ല ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾ കള്ളം പറയുന്നു, എന്നെ അപമാനിക്കുന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനൊരു വ്യാജ ഡോക്ടറല്ല. നിങ്ങൾ എല്ലാവരും അത് വിശ്വസിക്കണം. ഞാനൊരു കൊലയാളിയല്ല. കഷ്ടപ്പെട്ട ഞാൻ പഠിച്ചത്. അയ്യോ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? നീ ഇതൊന്നും കാണുന്നില്ലേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല.
1: അയ്യോ അയ്യോ, എന്റെ ഡോക്ടറെ, എന്താ ഇത്? ഡോക്ടറിന്റെ മുഖം കണ്ടിട്ട് ഈ സുധാകരന്റെ ഭയം തോന്നു. മാഡം, കണ്ടില്ലേ, ഡോക്ടർ സ്വയം മുടികൾ പറിക്കുന്നു. അയ്യോ, ആ മുഖം കണ്ടിട്ട് പ്രേതാത്മാവ് കൂടിയതുപോലെ.
2: കണ്ടു, എല്ലാം കാണുന്നുണ്ട് ഈ ധന്യാമേരി. സുധാകര, എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. നിങ്ങൾ കൂടുതൽ ചോദ്യവും പറിച്ചല്ലോ ഒന്നും വേണ്ട. പറഞ്ഞത് കേട്ടില്ലേ? അത് കണ്ടില്ലേ, ഡോക്ടർ മറ്റൊരു മനുഷ്യനായിരിക്കുന്നത്? ആ കൊല്ലപ്പെട്ട യുവതിയുടെ പ്രേതാത്മാവ് കയറിയതുപോലെ.
0: ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനൊരു കൊലയാളിയല്ല. ഞാനൊരു കൊലയാളിയല്ല.

0: ആരാ? ആരാ അത്? ആരാണെന്ന്?
1: ആരോ സെല്ലിന്റെ വാതിൽ തുറക്കുന്നത് പോലെ. ഇനി ഒരുപക്ഷെ ആ മുത്തു ആയിരിക്കും.
0: മുത്തു, എടാ മുത്തു, എടാ നിന്നെ തന്നെയാണ് ഈ സുധാരം വിളിക്കുന്നത്. നിനക്ക് ചെവി കേട്ടൂടെ?
1: അവിടെ ചെന്ന് നോക്കാം. ഇനി ഒരുപക്ഷെ ആ പൊട്ട മുത്തു കുപ്പി മേടിച്ചടിച്ചോണ്ട് വാതിൽ തുറന്നതാവും. എവിടെ എന്റെ ടോർച്ച്? ഓ, കിട്ടി. ഇനി ടോർച്ച് തെളിച്ചു നോക്കാം. പൂനിലാവ് പോലെ ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടെങ്കിലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ. ഈ ടോർച്ച്
0: മുത്തു, മുത്തു,
1: ഏ, അതാരാ ഈ ഗേറ്റ് കടന്ന് വേഗം ഇരുളിലേക്ക് മറഞ്ഞത്? ഛേ, ആളെ വ്യക്തമായിട്ട് കാണാനും കഴിഞ്ഞില്ലല്ലോ. ഇനി ആ കള്ള മുത്തു ആയിരിക്കുമോ? എന്തായാലും പോയെന്ന് നോക്കാം. അല്ല, ദാണ്ട, മുത്തു മൂടിപ്പതച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അയ്യോ, പിന്നെ അതാരായിരിക്കും? ഇനി ഒരുപക്ഷെ ആ അലക്സാണ്ടർ അച്ചായനായിരിക്കുമോ?
0: അലക്സാണ്ടർ അച്ചായം വന്നിരിക്കുന്നു. സാക്ഷാൽ അലക്സാണ്ടർ ചക്രവർത്തി എന്ന ആ കള്ള പൊങ്ങച്ചക്കാരന്റെ വിചാരം.
1: ഓ, ഏതായാലും മാഡത്തിനോട് ചെന്ന് ഈ വിവരം പറഞ്ഞേക്കാം. അതാ ഈ സുധാകരന് നല്ലത്.
0: മാഡം, മാഡം,
2: എന്താ സുധാകരെ കടന്ന് വിളിച്ചു പോകുന്നത്? തനിക്ക് ഉറക്കമില്ലേ?
1: അല്ല മാഡം, ഈ ഞാനിന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്.
2: ശബ്ദോ?
1: ദേ, ആ സെല്ലിന്റെ ഓടാമ്പൽ ഊരുന്നത് പോലെയുള്ള ശബ്ദവും ആരോ ഒരാള് നമ്മുടെ ഗേറ്റ് കടന്ന് ഇരുട്ടിലേക്ക് പോയതുപോലെ. എനിക്ക് തോന്നിയതല്ല മാഡം, സത്യം. ദേ, ഈ സുധാകരൻ ഒരു തുള്ളി കഴിച്ചിട്ടില്ല.
2: ആര് പുറത്തേക്ക് പോയെന്നാ താനീ പറയുന്നത്?
1: അയ്യോ, അതെനിക്ക് അറിയില്ല മാഡം.
2: അത് മുത്തു ആയിരിക്കും.
0: മുത്തു ഒന്നും അല്ല മാഡം. അതെ, അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്.
1: ഇതേ, ഇതൊരു നിഴൽ രൂപം. ഇനിയൊരു പക്ഷേ നമ്മുടെ ഡോക്ടർ കൊന്ന യുവതിയുടെ പ്രേതമായിരിക്കുമോ? ഞാൻ പോട്ടെ മാഡം.
2: നിഴൽ രൂപം ഇവിടെ വന്നോ? അതാരായിരിക്കും? കണ്ടുപിടിക്കണം. ഈ തന്യാമേരി കണ്ടുപിടിച്ചിരിക്കും. ആദ്യം ഇക്കാര്യം അച്ചായനെ അറിയിക്കാം. ഹലോ അച്ചായ, ഇത് തന്യാമേരിയാ. ഇപ്പൊ ഇവിടെ ആ നിഴൽ രൂപം വന്നു. ആ അതെ അച്ചായ, സൂക്ഷിക്കണം, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാരായിരിക്കും അച്ചായ? ഓരോന്നാലോചിക്കുമ്പോ ഭയം തോന്നുവാ. അച്ചായൻ ഇങ്ങോട്ടൊന്ന് വരണം. ഏ, ടൂറിലാണെന്നോ? രണ്ടു ദിവസം കഴിഞ്ഞേ വരുമെന്നോ? ശരി അച്ചായ, വന്നാലുടനെ എന്നെ വിളിക്കണം, കേട്ടല്ലോ. എന്നാ ഞാൻ വയ്ക്കട്ടെ. ഗുഡ് നൈറ്റ്. ഉടനെ മറ്റൊരു സെക്യൂരിറ്റിയെ കൂടി വെക്കണം. സി സി ടി വി ക്യാമറയും വെക്കണം. അല്ലാതെ രക്ഷയില്ല. ഇനി ഓരോ ചുവടും സൂക്ഷിച്ചേ വെക്കാവൂ. അതെനിക്ക് നല്ലവണ്ണം അറിയുകയും ചെയ്യാം. എത്രയെത്ര വർഷങ്ങളായി ഈ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ നീക്കങ്ങൾ. ഒരു മുഴം മുമ്പേ എറിഞ്ഞെറിഞ്ഞ് ഇവിടം വരെ ഒരു കുഴപ്പവും കൂടാതെ എത്തി നിൽക്കുക. ഇല്ല, ഏത് നിഴൽ രൂപം വന്നാലും എനിക്കൊരു ചുക്കുമില്ല. സാക്ഷാൽ ദൈവം തമ്പുരാൻ മുന്നിൽ വന്ന് ഈ തന്യെ തോൽപ്പിക്കാൻ തുടങ്ങിയാലും ഈ തന്യ മേരി തകർക്കും, എല്ലാം തകർക്കും.

അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സാന്ദ്ര വി എസ്, കലാദേവി സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 11-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്ത സന്ധ്യ, 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: അമിത ഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.

ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം. രചന വയലർ രാമവർമ്മ, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി.
2: സ്ത്രീകളുടെ സ്വത്തവകാശങ്ങൾ. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
1: സ്ത്രീകളുടെ സ്വത്തവകാശത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂട്ടുകാരിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ സ്വത്തവകാശങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് നമുക്ക് ഈ പരിപാടിയിലൂടെ മനസ്സിലാക്കാം. ഇന്ത്യയിൽ സ്ത്രീകളുടെ സ്വത്തവകാശങ്ങളെ നിയന്ത്രിക്കുന്നത് ചില നിയമങ്ങളാണല്ലോ, ആ നിയമങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: നമ്മുടെ രാജ്യത്തെ ഏത് നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോഴായാലും ശരി, അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്.
1: അപ്പൊ
3: സ്ത്രീകളുടെ സ്വത്തവകാശത്തെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ഭരണഘടനയിലെ ഏതൊക്കെ വ്യവസ്ഥകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3 ആർട്ടിക്കിൾസ്, അനുച്ഛേദങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അതിൽ 1-ാമത്തേത് ആർട്ടിക്കിൾ 14, നിയമത്തിന് മുൻപാകെ എല്ലാവർക്കുമുള്ള സമത്വം ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 15 ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായത് ആർട്ടിക്കിൾ 21, അതിൽ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്നുണ്ട് ഭരണഘടന. അതിൽ തന്നെ ഈ ആർട്ടിക്കിൾ 21 നമ്മുടെ സുപ്രീംകോടതി ഒരുപാട് വിധിന്യായങ്ങളിലൂടെ അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതായത് റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതിന്. പിന്നീട് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഭരണഘടനയിൽ പറയുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത്, മുൻപ് അത് ഈ മൗലികാവകാശങ്ങളിൽ 19(1)(f) ആയിട്ട് ചേർത്തിരുന്നു. അത് പിന്നീട് ഈ ഭരണഘടന 44-ാമത്തെ പ്രാവശ്യം ഭേദഗതി ചെയ്തപ്പോ 300A ആയി മാറ്റി. അപ്പോ ഇത് ഇപ്പൊ മൗലികാവകാശമല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആണ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭരണഘടനയിൽ ഓർമ്മിക്കേണ്ട വിഷയം. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള ബാക്കി സ്പെഷ്യൽ ലെജിസ്ലേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം, ഹിന്ദു സക്സഷൻ ആക്ട്, ഈ നിയമമാണ് പിന്നീട് 2005 ഭേദഗതി ചെയ്തത്. അപ്പൊ ഈ നിയമം ആർക്കൊക്കെ ബാധകമാണ് എന്ന് ചോദിച്ചാൽ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങൾക്ക്, ഇത്രയും മതങ്ങൾക്ക് ബാധകമായ നിയമമാണ് 1956 ഹിന്ദു സക്സഷൻ ആക്ട്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, ഇത് ക്രിസ്ത്യൻ, പാഴ്സി, ജൂത മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ബാധകമായ നിയമമാണെന്ന് പറയാം. ക്രിസ്തു മതത്തിലെ സ്ത്രീകൾക്ക് ബാധകമായ വേറൊരു നിയമം പറയുകയാണെങ്കിൽ 2001 ഭേദഗതി ചെയ്ത ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പറയേണ്ടി വരും. അത് ഒറിജിനലി 1869 നിയമമാണ്, അത് 2001 ഭേദഗതി ചെയ്യേണ്ടായി. ഈ നിയമത്തിൽ എന്തുകൊണ്ടാണ് നമ്മളത് സൂചിപ്പിക്കാൻ കാരണം, അത് ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന ക്രിസ്ത്യൻ സ്ത്രീകൾക്കുള്ള പെർമനന്റ് ആലിമണി ആൻഡ് മെയിൻ്റനൻസ്, സ്ഥിരമായ ജീവനാംശം ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമമാണ്. അപ്പൊ അതും കൂടി ഈ വിഷയത്തിൽ വരും. അപ്പൊ 2019 ഈ നിയമത്തിൽ വളരെ ചെറിയൊരു ഭേദഗതി വരുത്തുകയുണ്ടായിട്ടുണ്ട്. ഇനി അടുത്തത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പറയാം. 1937 മുസ്ലിം പേഴ്സണൽ ലോ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞ നിയമം, അതാണ് 1-ാമത്തത്, ഇപ്പോഴും അത് വാലിഡ് ആണ്. പിന്നെ 2-ാമത്തത് 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട്. പിന്നെ 3-ാമത് പറയുകയാണെങ്കിൽ 1986 ഷാബാനു കേസ് എന്ന് പറഞ്ഞ ഒരു വളരെ ലാൻഡ്മാർക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് സുപ്രീംകോടതിയുടെ, അത് 1985. അത് കഴിഞ്ഞിട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ ആ വിധിന്യായം നയിച്ചു എന്ന് പറയേണ്ടി വരും. അതാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട്. അതുപോലെ 2017 ഷയാര ബാനു കേസ് എന്ന് പറയും, ആ ഒരു വിധിന്യായത്തിൽ സുപ്രീംകോടതി തന്നെ പറഞ്ഞു കൂടുതൽ ശക്തമായ നിയമം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് 2019 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട്. ഇതൊക്കെ സ്പെഷ്യൽ ലെജിസ്ലേഷൻ ആ ഉള്ള കാറ്റഗറിയിൽ നമ്മൾ പറയേണ്ടി വരും. ഇനി ഇതൊന്നും കൂടാതെ ഇന്ത്യയിൽ നിലവിലുള്ള സ്വത്ത് അവകാശങ്ങളെയും സ്വത്തിനെയും സംബന്ധിച്ചുള്ള നിയമങ്ങൾ എന്ന് പറയുമ്പോൾ 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ട്, പിന്നെ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള സ്വത്തുമായി സംബന്ധിച്ച നിയമങ്ങൾ.
1: ഇപ്പോ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു, അതിന് കാലം പോകെ പോകെ ചില ഭേദഗതികൾ വരുന്നുണ്ടായിരുന്നു. ഇതില് നമ്മളിപ്പോ വിവിധ വ്യക്തിഗത നിയമങ്ങൾ പറഞ്ഞു, ഇതിന്റെ കീഴിൽ ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തിന് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വ്യത്യാസങ്ങൾ വരുന്നത്?
3: ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം നമ്മൾ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങൾക്കാണ് ബാധകമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. 2005 ആ അമെൻമെന്റ് ഭേദഗതി എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് വരുത്തിയ ഒരു നിയമം തന്നെയാണത്. ചെന്റെ സ്വത്തിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം കിട്ടുന്നുണ്ട് ഈ നിയമപ്രകാരം. പിന്നെ വിധവയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം, ഇവയൊക്കെ ഈ നിയമം ഉറപ്പു നൽകുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീക്ക് അവളുടെ സ്വത്തില് പൂർണ്ണമായും വിൽപത്ര സ്വാതന്ത്ര്യം, വിൽപത്രം എഴുതി വെച്ചിട്ട് അവളുടെ സ്വത്ത് കൈമാറ്റം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം. ഇനി രണ്ടാമത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ്, 1925. അത് ക്രിസ്ത്യൻ, പാസി, ജൂത വിഭാഗങ്ങൾക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൽ ഉറപ്പുവരുത്തുന്ന കാര്യം ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി, തുല്യമായ പാരമ്പര്യ അവകാശം, വിൽപത്ര സ്വാതന്ത്ര്യം, ഇത്രയും ഈക്വലാണ്. 2001 അമെൻഡ് ചെയ്യപ്പെട്ട ഈ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് 1869, അതിൽ സ്ഥിരമായ ജീവനാംശം, ഡിവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും ലഭിക്കാനുള്ള അവകാശമുണ്ട്. വിൽപത്ര സ്വാതന്ത്ര്യം ഈക്വൽ ആണ്. പിന്നെ കുട്ടികളുള്ള വിധവയ്ക്കാണെങ്കിൽ 1/3 ഷെയർ പ്രോപ്പർട്ടി മാത്രമേ കിട്ടുള്ളൂ, ബാക്കി 1/2 ഭാഗം കുട്ടികൾക്ക് വീതിച്ച് നൽകപ്പെടുകയാണ് ചെയ്യുക. നേരെ മറിച്ച് കുട്ടികൾ ഇല്ലാത്ത വിധവയാണെങ്കിൽ പകുതി ഷെയർ കിട്ടും, ബാക്കി പകുതി ഭർത്താവിന്റെ ബന്ധുക്കൾക്കാണ് കിട്ടുന്നത്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ സ്വത്തും കുട്ടികൾക്ക് കിട്ടും. ഇതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 നിയമത്തിന്റെ പ്രത്യേകത. ഇനി അടുത്തത് നമ്മൾ മുസ്ലിം നിയമം എടുത്താൽ പുരുഷന് കിട്ടുന്നതിന്റെ നേരെ പകുതി ഷെയർ മാത്രമാണ്

0: ിലൊന്ന് ഷെയർ കുട്ടികളുണ്ടെങ്കിൽ കിട്ടും, കുട്ടികളില്ലെങ്കിൽ നാലിലൊന്ന് ഷെയർ കിട്ടണം. ഇനി അമ്മമാരുടെ കാര്യം എടുത്താൽ, മരിച്ചയാൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അമ്മയ്ക്ക് കിട്ടുന്നത് ആറിലൊന്ന് ഷെയർ ആണ് മകൻ്റെ. ആ മരിച്ചയാൾക്ക് കുട്ടികളില്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടുന്നത് മൂന്നിലൊന്ന് ഷെയർ ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ മുസ്ലിം പെൺകുട്ടി സ്വന്തമായി സമ്പാദിച്ച സ്വത്താണെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെ അവൾക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
1: അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെയായിരിക്കും.
0: അതെ അതെ അതെ. വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുകയാണെങ്കിൽ, നിലവിലുള്ള നിയമം ഡെസല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് 1939 നിയമമാണ് ബാധകമായിട്ടുള്ളത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഒന്നാമത്തത് ഖുല. ഖുല എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് ഡിവോഴ്സ് എങ്കിൽ ഭർത്താവ് നൽകിയ മഹർ ഉണ്ടല്ലോ അത് പൂർണ്ണമായും തിരിച്ചു നൽകണം ഭർത്താവിന്. രണ്ടാമത്തേത് മുബറാത്ത് എന്ന് പറയും, അത് പരസ്പര സമ്മതപ്രകാരം, അതായത് മ്യൂച്വൽ കൺസെന്റ് വഴി ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അതിൽ ചർച്ച ചെയ്ത് കൺസിലിയേഷൻ ഉണ്ടാവുമല്ലോ, ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പ്രകാരം മെഹർ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. മൂന്നാമത്തേത് തലാഖ് എന്ന് പറയും. തലാഖ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരമുള്ള ഡിവോഴ്സ് ആണെങ്കിൽ ഈ മെഹർ സ്ത്രീക്ക് തന്നെ അവകാശപ്പെട്ടതാണ്, തിരിച്ചു കൊടുക്കേണ്ടതില്ല.
1: ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1956 2005 ഭേദഗതി വന്നു എന്ന് പറഞ്ഞു. ഇത് സ്ത്രീകളുടെ പാരമ്പര്യ അവകാശങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: 1956 മുൻപ് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിന്നിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. മാതൃവംശ സമ്പ്രദായം എന്ന് പറയും, മെട്രിലീനിയൽ, അതായത് അമ്മ വഴി ആണ് മക്കൾക്ക് സ്വത്ത് പോകുന്നത്, താവഴിയായിട്ട്. ചില ആളുകളുടെ ഇടയിൽ മാത്രമായിരുന്നു അത് എന്നുള്ളതും ഓർക്കണം. അതുപോലെ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും കോപ്പാസിനറി സിസ്റ്റം എന്ന് പറയും, കോപ്പാസിനറി വ്യവസ്ഥ, ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലൊക്കെ സ്ത്രീകൾക്കുണ്ടായിരുന്ന പരിമിതമായ സ്വത്തവകാശം എന്ന സ്ഥിതി മാറിയത് 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം നിലവിൽ വന്നതോടെയാണ്. ഇന്ത്യയുടെ മറ്റു പല സ്റ്റേറ്റുകളിലും പിതൃവംശ സമ്പ്രദായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ നിയമങ്ങൾ ഏകീകരിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ മാട്രിലീനിയൽ സിസ്റ്റം, മാതൃവംശ സമ്പ്രദായം കേരളത്തിൽ നിർത്തലാക്കി പോയതും ഈ സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ പരിമിതപ്പെട്ടു പോയതും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നുപെട്ടതും ഒക്കെ. 1956 പിന്തുടർച്ചാവകാശ നിയമത്തിലെ 2005 അമെൻഡ് ചെയ്ത് അതിലെ സെക്ഷൻസ് 6 ഉം 14 ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പെൺകുട്ടികൾക്ക് ജനനത്തോടെ ബൈ ബർത്ത് തന്നെ ആൺകുട്ടികൾക്കുണ്ടായിരുന്നത് പോലെ തന്നെ ഒരു കോപ്പാസനറായി എല്ലാ അവകാശങ്ങളും ലഭിച്ചു സ്വത്തിൽ. അതായത് അബ്സല്യൂട്ടായിട്ടുള്ള ഒരു അവകാശം എന്ന് പറയുമ്പം സ്വത്തിൽ ഉണ്ടായിരിക്കുന്ന അവകാശങ്ങളും ബാധ്യതകളും ഒക്കെ വെളിയിൽ വന്നു ചേർന്നു. പിന്നെ ഈ നിയമത്തിലൂടെ വന്ന പ്രധാന മാറ്റങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം വന്നു, വിവാഹം ഈ സ്ത്രീകളുടെ ഈ അവകാശത്തെ ബാധിക്കുന്നില്ല എന്ന് വന്നു, പിന്നെ അമ്മയ്ക്കും മക്കൾക്കും മക്കളുടെ സ്വത്തിൽ അമ്മയ്ക്കും തുല്യ അവകാശം വന്നു, വിധവയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ പൂർണ്ണ അവകാശം എന്നിവയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ഈ നിയമത്തിലെ സെക്ഷൻ 8 ആരൊക്കെയാണ് അനന്തരാവകാശികൾ എന്ന് പറയുന്നത്. അത് ക്ലാസ് 1 ലീഗലേഴ്സ്, ക്ലാസ് 2 ലീഗലേഴ്സ് എന്നും പറഞ്ഞ് ചട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിയമത്തിലൂടെ ഈ ക്ലാസ് 1 ലീഗലെയർ, അതായത് അനന്തരാവകാശികളായിട്ട് ആൺമക്കളോടൊപ്പം തന്നെ മരിച്ചയാളുടെ വിധവ, മകൾ, മുൻപ് മരണപ്പെട്ട മകന്റെയോ മകളുടെയോ പെൺമക്കൾ, വിധവകൾ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ ഈ ക്ലാസ് 1 ലീഗലേഴ്സ് അവകാശികൾ ഇല്ലാത്ത പക്ഷം ക്ലാസ് 2 ലീഗലേഴ്സ് ആൾക്കാണ് ഈ സ്വത്ത് പോകുന്നത്, അതിന് സഹോദരിമാർ വന്നു. അതുപോലെ ഈ നിയമത്തിൽ തന്നെയാണ് ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും മെയിന്റനൻസ് ആലിമണി, അതായത് ജീവനാംശം സ്ഥിരമായി ലഭിക്കാനുള്ള അവകാശവും ഈ നിയമം ഉറപ്പു നൽകുന്നുണ്ട്.
1: ഇന്ത്യൻ സ്വത്തവകാശ നിയമം നോക്കുകയാണെങ്കിൽ അതിലൊരു സ്ത്രീ വിവേചനം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട, അതിന് എതിരെ പോരാടിയ ഒരു സ്ത്രീയാണ് മേരി റോയ്. തുല്യാവകാശത്തിനായിട്ട് അവർ നടത്തിയ ഒരു നിയമ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. തുടർന്ന് നിയമങ്ങളിൽ മാറ്റം വരുന്നു, അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും മറ്റു കോടതികളുടെയും ഒക്കെ വിധികൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉറപ്പാക്കുന്നതിനായിട്ട്. സുപ്രീം കോടതിയുടെ ഇതിലെ ഒരു പങ്കിനെ കുറിച്ചൊന്ന്.
0: സുപ്രീം കോടതിയുടെ പല വിധിന്യായങ്ങളും ഈ പുതിയ നിയമങ്ങളിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ പുതിയ നിയമം കൊണ്ടുവരുന്നതിനും അതുവഴിയുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റങ്ങൾക്കും ഒക്കെ സുപ്രീം കോടതി വിധി തന്നെയാണ് വഴികാട്ടികളായി മാറിയിട്ടുള്ളത്. എല്ലാ നിയമങ്ങളും പറഞ്ഞു പോവുകയാണെങ്കിൽ, ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് 2020 വിധിന്യായമുണ്ട്, വിനീത ശർമ്മ വേഴ്സസ് രാകേഷ് ശർമ്മ. ആ കേസിലാണ് 2005 ഭേദഗതി നിയമത്തിന് റിട്രോ ആക്റ്റീവ് ഇഫക്റ്റ് കൊണ്ടുവന്നത്. അതായത് 1956 ശേഷം ജനിച്ച എല്ലാ പെൺകുട്ടികൾക്കും തുല്യമായ അവകാശം, അതും ജന്മാവകാശം ബൈ ബർത്ത് തന്നെ ഉണ്ടെന്നും, അതായത് അവരുടെ അച്ഛൻ 2005 സമയത്ത് ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിൽ

0: 2005ലാണല്ലോ ഭേദഗതി വരുന്നത്. അപ്പൊ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും 1956 ശേഷം ജനിച്ച എല്ലാ പെൺകുട്ടികൾക്കും തുല്യമായ അവകാശമുണ്ട്. അതാണ് റെട്രോ ആക്റ്റീവ് ഇഫക്റ്റ് കൊണ്ടുവന്നു. പിന്നെ ഇനി ക്രിസ്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ച്, അതായത് നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 എടുത്താൽ അതുമായി ബന്ധപ്പെട്ടുള്ള മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1986ലാണ് ആ കേസ്. ശ്രീമതി മേരി റോയ് എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമൊക്കെയായ അരുന്ധതി റോയുടെ അമ്മയാണ്. അപ്പോൾ അന്ന് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമമാണ് ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട്, 1916 പാസാക്കിയ നിയമമാണ്. അതിലുള്ള വിവേചനപരമായ നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മേരി റോയ് ഈ കേസ് സമർപ്പിച്ചത്. അങ്ങനെ 1916 നിയമം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് വെറും 1/4 ഷെയറേ ഉണ്ടായിരുന്നുള്ളൂ. സുറിയാനി ക്രിസ്ത്യന്റെ കാര്യം പറഞ്ഞാണ് മേരി റോയ് കോടതിയെ സമീപിക്കുന്നത്. 1/4 ഷെയർന്ന് മാത്രമല്ല, ഒരു മാക്സിമം ലിമിറ്റും ഉണ്ടായിരുന്നു, 5000 രൂപ അത്രേ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ വിധിന്യായത്തിലൂടെ സുപ്രീം കോടതി 1916 ആ പഴയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സ്ത്രീകൾക്കും ബാധകമാവുക എന്ന് വിധിക്കുകയും ചെയ്തു. ഈ വിധി പ്രസ്താവം സത്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണമായ ഒന്നാണ്. മുസ്ലിം മത സംബന്ധിച്ചുള്ള വിധിന്യായങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഷാബാനു കേസ് എന്നറിയപ്പെടുന്ന 1985 മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാബാനു ബീഗം. ഈ വിധിയിലൂടെ എന്താണ് കോടതി പറഞ്ഞത് എന്ന് വെച്ചാൽ, ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന മുസ്ലിം സ്ത്രീക്ക് ഇദ്ദത്ത് സമയം, ഇദ്ദത്ത് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് പീരീഡ്, അത് കഴിഞ്ഞും ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ഏറ്റവും പ്രധാനമായി യൂണിഫോം സിവിൽ കോഡ്, അതിനെ ചൊല്ലിയുള്ള വിവാദപരമായ തർക്കങ്ങളും അതിന്റെ ചർച്ചകളും ഒക്കെ ഉടലെടുത്തത് ഈ ഷാബാനു കേസിന് ശേഷമാണ്.
1: ഈ യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്,
0: ആർട്ടിക്കിൾ 44 അതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഇത് മുസ്ലിം സ്ത്രീകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വേറൊരു വിധിന്യായം സൂചിപ്പിക്കാനുള്ളത് ഡാനിയൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2001 ഈ വിധിന്യായത്തോടെ ചെയ്തത്. 1986 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട്, അത് പുനർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ന്യായമായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഡയറക്ഷൻ വരെ കൊടുക്കുകയുണ്ടായി. മൂന്നാമത്തെ സൂചിപ്പിക്കാനുള്ള ഒരു വിധിന്യായം എന്ന് പറഞ്ഞാൽ 2017 ഷയറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ്. അതിലെ വിധിന്യായത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ട്രിപ്പിൾ തലാഖ്, 3 പ്രാവശ്യം തലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് നിലവിലുണ്ടായിരുന്നു. ഈ ഒരു പ്രാക്ടീസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയുള്ള പുതിയ ഒരു നിയമത്തിന്റെ ആവശ്യകത കോടതി വീണ്ടും എടുത്തു പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് 2019 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട് എന്ന നിയമം വന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിധിന്യായങ്ങൾ.
1: 4th ദേശീയ കുടുംബാരോഗ്യ സർവേയിലാണ് ആദ്യമായിട്ട് സ്ത്രീകളുടെ സ്വത്ത് കണക്ക് എടുക്കുന്നത്. അത് പിന്നീട് ദേശീയ കുടുംബാരോഗ്യ സർവേ 5 അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുകയുണ്ടായി. അതില് പറയുന്നത് എന്ന് വെച്ചാൽ 13% സ്ത്രീകൾക്കാണ് ഈ രാജ്യത്ത് ഇന്ത്യയിൽ അവരുടെ പേരിൽ വീടുള്ളത്. 29% സ്ത്രീകൾ ജോയിന്റ്ലി അവർക്ക് ഈ അവകാശം ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 8.3% സ്ത്രീകൾക്കാണ് സ്ഥലം അവരുടെ പേരിലായിട്ടുള്ളത്. ഇത് ജോയിന്റ്ലി ആണ് എടുക്കുന്നതെങ്കിൽ 23.4% പറയപ്പെടുന്നത്. ഇനി ഈ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കർണാടക, പഞ്ചാബ്, തെലങ്കാന, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 60% സ്ത്രീകൾക്ക് സ്വന്തമായി വീട് അവരുടെ പേരിൽ ഉള്ളത് എന്ന് പറയുന്നത്. നമ്മൾ പല സൂചികകളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ സ്ത്രീകളുടെ സ്വത്തവകാശം നോക്കുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും നമ്മുടെ മുന്നിലാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാമൂഹികമായിട്ടോ എന്തെങ്കിലും അതിന് പ്രത്യേകിച്ച് ഒരു വെല്ലുവിളികളായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടോ?
0: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മാറ്റം വരാത്ത പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു യാഥാസ്ഥിതിക മനോഭാവമുണ്ട്. അതായത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൾ വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകേണ്ടതാണെന്നും അവൾക്ക് ഈ വിവാഹ സമയത്ത് എന്തെങ്കിലും സ്വർണം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ വിവാഹ ചെലവിന് വേണ്ട കാശ് ഇതൊക്കെ കാരണം ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അവൾക്കിനി പാരമ്പര്യ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളൊരു മനോഭാവം മിക്ക കുടുംബങ്ങളിലും ഇപ്പോഴും നിലവിലുണ്ട്.
1: നിയമപരമായി അത് ശരിയല്ല.
0: അല്ല, ശരിയല്ല, ഒരിക്കലും ശരിയല്ല. കാരണം നിയമങ്ങൾ നിലവിലുണ്ട്, അതൊക്കെ ഈ നിയമത്തിന്റെ അജ്ഞത കാരണമാണ് ചില ആളുകളിൽ നിയമം അറിയുന്ന ആളുകളും ഇതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. സ്വത്തവകാശപ്പെട്ടാൽ അവള് വളരെ അത്യാഗ്രഹിയാണെന്ന് പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയം ആ കുട്ടിക്കുണ്ടാവും.

0: ബന്ധം വഷളാവുമോന്നുള്ള ഭയം, പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് വിവാഹശേഷം അവിടെ എന്താണ് എന്നറിയില്ല. ഇനി വിവാഹമോചനം കഴിഞ്ഞ് ഞാൻ തിരിച്ചും ഈ വീട്ടിലേക്കാണ് വരേണ്ടത്, അപ്പൊ ഇവരുമായിട്ടുള്ള ബന്ധം വഷളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പെൺകുട്ടിയുടെ ഭയം ഉണ്ടാവും. സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഇല്ലായ്മ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. എഡ്യൂക്കേറ്റഡ് ആയി അല്ലെങ്കിൽ നല്ല സ്വന്തമായി ജോലിയൊക്കെ ഉള്ള പെൺകുട്ടികള് അല്ലെങ്കിൽ കാര്യമൊക്കെ കൂടുതൽ വഷളാവും. കാരണം നിയമപരമായുള്ള നടപടികളുടെ ചെലവ് എനിക്ക് താങ്ങാൻ പറ്റുമോ, അങ്ങനെയുള്ള പല ഭയങ്ങളും ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. സ്ത്രീകള് അവരുടെ നിയമപരമായ അവകാശങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ പുരുഷ കുടുംബാംഗങ്ങളും മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അവളെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാവുന്നുണ്ട്. അതിനുവേണ്ടി ഉണ്ടാവേണ്ടത് ശരിക്കു പറഞ്ഞാൽ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് എപ്പോഴും വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്. അതായത് ഇപ്പം ലീഗൽ അവയർനെസ്, ഇപ്പം നിയമപരമായ അവബോധം വളർത്തിയെടുക്കുക എല്ലാ തലങ്ങളിലും, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം.
1: ഒരു സ്ത്രീയാണ് മുൻപ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തത്. എന്നാൽ കാലക്രമത്തിൽ നമ്മൾ കേരളത്തിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ ഒക്കെ സാഹചര്യം എടുത്തു നോക്കിയാൽ സ്ത്രീകൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അധികം ഒന്നും കാണാൻ സാധിക്കില്ല. ഇതെന്റെ ഉത്തരവാദിത്തമല്ല, എനിക്ക് സാധിക്കുന്നതല്ല എന്ന് ഉള്ളിലൊരു തോന്നലും കൂടി ഇതിന് ഒരു കാരണമാകുന്നില്ലേ? അതല്ലെങ്കിൽ ഈ പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളല്ലാതെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് സ്വത്തുക്കൾ ആർജിക്കാമല്ലോ, നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾ ആ തരത്തിലേക്ക് ചിന്തിക്കുന്നില്ല?
0: ഐശ്വര്യ പറഞ്ഞത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. മിക്കവാറും പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെ. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹമോചന സമയത്തൊക്കെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ
1: പലപ്പോഴും ആ ഒരു സമയത്താണ്, അല്ലെങ്കിൽ ഭർത്താവ് ആകസ്മികമായി മരിച്ചു പോകുമ്പോഴൊക്കെ പെട്ടെന്ന്. ഇതിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല, ഞാൻ ഇതൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല.
0: അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് എന്ന് പറയുമല്ലോ. എല്ലാ തരം ശാക്തീകരണ മനോഭാവവും എങ്ങനെയാണ് സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും ആദ്യം തന്നെ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് അതിൽ കൂടുതലും. പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ തന്നെ പണ്ട് അറിയാമല്ലോ, പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു ഭാരമായിട്ട് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു.
1: സ്ത്രീകളും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കേസ് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ?
0: ഒരുപാട് കേസുകളുണ്ട്. കുടുംബ കോടതികളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ സമീപിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ കണ്ടിട്ടുള്ളത്. അതായത് ഒറ്റപ്പെട്ടു പോവുകയാണ്, പെട്ടെന്ന് തന്നെ അവർക്ക് ഡിവോഴ്സ് ചെയ്യുന്നു, കുട്ടികളുണ്ടാവും, കുട്ടികളെങ്ങനെ നോക്കും, എവിടെ താമസിക്കും എന്ന് വരെ അറിയാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു പെൺകുട്ടി ചെന്നുപെടുന്നത് എന്ന് ഓർക്കണം. വിവാഹ സമയത്ത് തന്നെ അവളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകുന്ന തരത്തിലെ സ്വത്തുക്കൾ, അത് ഏത് തരത്തിലായാലും ശരി, അവളുടെ സ്വന്തം പേരിൽ സ്വത്തുക്കൾ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യപടിയായിട്ട് ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. ജോലിയൊന്നും ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് വലിയൊരു നിർഭാഗ്യകരമായ അവസ്ഥയിൽ പെടുന്നത് ഒരുപാട് കേസുകളുണ്ട്.
1: നിയമപരമായിട്ട് നമുക്ക് കിട്ടേണ്ട സ്വത്ത് നമുക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്?
0: സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ സ്വത്തിന്റെ പങ്ക് പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ സ്വത്ത് ഭാഗിച്ചു കിട്ടാനായിട്ട് അവൾക്ക് പാർട്ടീഷൻ സൂട്ട് എന്ന് പറയും, സ്വത്ത് ഭാഗിച്ചു കിട്ടാനായിട്ട് കോടതിയെ സമീപിക്കാം. പിന്നെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ ഡിക്ലറേഷൻ സൂട്ട് എന്ന് പറയും, അവകാശം സ്ഥാപിച്ചു കിട്ടാനായിട്ട് സിവിൽ കോടതിയെ തന്നെ സമീപിക്കാവുന്നതാണ്. പിന്നെ പൊസഷൻ കിട്ടാൻ, ഇതൊക്കെ ഓരോ കേസ് ടു കേസ് ഡിഫറെന്റ് ആയിരിക്കും, പൊസഷൻ കൈവശം കിട്ടാനായിട്ട് അതിനൊരു സൂട്ട് ഫയൽ ചെയ്യാം. പിന്നെ ഇഞ്ചങ്ഷൻ എന്ന് പറയും, അതിക്രമിച്ച് കയറുന്നതിനും കയറാൻ പാടില്ല എന്നുള്ളതിനും ഒക്കെ കോടതിയെ സമീപിച്ച് വിധി വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ നിയമങ്ങളുണ്ടല്ലോ, സ്പെഷ്യൽ ആക്ടുകൾ, ആ ആക്ട് പ്രകാരവും കേസ് കൊടുക്കാം. പിന്നെ ഇതൊന്നും കൂടാതെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, 2005 പാസാക്കിയതാണ് ഗാർഹിക പീഡന നിരോധന നിയമം. അതല്ലാതെ ഒന്ന് ഡൌറി പ്രൊഹിബിഷൻ ആക്ട് 1961 മുതൽ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതികളിൽ കേസ് കൊടുക്കാം, ക്രിമിനലായിട്ട് നേരിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു പരിഹാരം കിട്ടാനുള്ള സാധ്യതകളാണ്. ഇനി ഇതുകൂടാതെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ബദൽ സംവിധാനം എന്ന് പറയും, അത് നിലവിലുണ്ട്. അതിൽ ഉദാഹരണമായിട്ട് ലോകദാലത്തുണ്ട്, പിന്നെ മീഡിയേഷൻ, കൺസീലിയേഷൻ, ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ പെട്ടെന്നുള്ള നിയമപരിഹാരത്തിന് ശ്രമിക്കാവുന്നതാണ്.
1: സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു വക്കീലിനെ സമീപിക്കുകയായിരിക്കും ചെയ്യുക. ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞാലും നമ്മൾ ഒരു വക്കീൽ മുഖാന്തരമായിരിക്കുമല്ലോ കേസ് ഫയൽ ചെയ്യുന്നത്. നമുക്ക് സൗജന്യമായിട്ട് ഈ നിയമ സഹായം ലഭിക്കാനായിട്ടുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടോ?
0: ഉണ്ട്, ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഒരുപാട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതാണ് ഈ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയും. നമ്മുടെ ജില്ലാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉണ്ട്. അതൊരു DLSA എന്ന് പറയും, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നാഷണലി, അതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് അവർക്ക് ശരിക്കും ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: അത് ഓരോ ജില്ലാ കോടതിയുടെയും
0: പരിധിയിൽ ഒരു അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കെൽസ എന്ന് പറഞ്ഞാൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ തന്നെ അംഗീകാരമുള്ള ഗാന്ധിഭവൻ, നീതിഭവൻ ഒക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, അതിലൂടെയും സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം കിട്ടും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വെറും 40% ആളുകൾക്ക്, സ്ത്രീകൾക്ക് മാത്രമേ ഈ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനെ പറ്റി അറിവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് കാണാറുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ സഹായത്തിന് വനിതാ ലീഗൽ സെല്ലുകളുണ്ട്, പിന്നെ മൊബൈൽ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകളുണ്ട്. ഇതിലൂടെയൊക്കെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കാനുള്ള വളരെ ഫലപ്രദമായ സംവിധാനങ്ങളാണ്. പിന്നെ പറയാനുള്ളത്, കേരള ഗവൺമെന്റിന്റെ കേരള വനിതാ ശിശു വികസന വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു വെബ് പോർട്ടലുണ്ട്, കാതോർത്തു എന്നാണ് അതിൻ്റെ പേര്. അതിലൂടെ സ്ത്രീകൾക്ക് വെർച്വലായിട്ട് നിയമസഹായം കിട്ടും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, വനിതാ കമ്മീഷനുണ്ട്. കേരള സ്റ്റേറ്റിൻ്റെ വനിതാ കമ്മീഷൻ്റെ സഹായം വിഷമഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് സഹായത്തിനായിട്ടും തണലായിട്ടും ഉണ്ടാവാറുണ്ട്.
1: നമ്മുടെ ഭൂമിയോ സ്വത്തോ ഉടമസ്ഥതയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് എന്തെങ്കിലും സർക്കാർ സംരംഭങ്ങളുണ്ടോ?
0: അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY ലൈഫ്, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിലും വീടുകളുടെ ഉടമസ്ഥാവകാശം സ്ത്രീക്ക് തന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നിബന്ധന. ലൈഫ് എന്ന് പറഞ്ഞാൽ LIFE, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് അത് പറയുന്നത്. ഇതിൽ ഭൂമി ഇല്ലാത്ത ഭവനരഹിതരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. അതിൽ 90% ഗുണഭോക്താക്കളും സ്ത്രീകളായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പദ്ധതിയിൽ. അപ്പൊ അതൊരു വലിയൊരു ഒരു നേട്ടം തന്നെയാണ് സ്ത്രീകൾക്ക്. പിന്നെ വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, വിമൻ കൺസ്ട്രക്ഷൻ യൂണിറ്റുകളുണ്ട്, അതിലൂടെ ഭവന നിർമ്മാണ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലവസരം വർദ്ധിക്കുകയാണ് സ്ത്രീക്ക്, അത് കാരണം സാമ്പത്തിക സുരക്ഷിതത്വവും വർദ്ധിക്കുന്നു. പിന്നെ അടുത്തത്, സ്ത്രീകളുടെ പേരിലാണ് സ്വത്ത് മേടിക്കുന്നതെങ്കിൽ അത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ സാധാരണ ഉള്ളതിനേക്കാളും കുറവാണ്.
1: അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ഇതിനായിട്ട് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് എത്താനായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളത്?
0: ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, ഈ കുടുംബ സ്വത്ത് ഭാഗിക്കുന്ന സമയത്തും കൈമാറ്റം ചെയ്യുന്ന സമയത്തൊക്കെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാം.
1: വെറുതെ വാക്കാൽ പറഞ്ഞു പോകാതെ അത് രേഖയിലാക്കുക.
0: അതെ, ഇതിനൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ സ്ത്രീകളിലുള്ള നിയമ അവബോധം തന്നെയാണ് കുടുംബത്തിലുള്ള. പിന്നെ നോക്കുകയാണെങ്കിൽ കുടുംബശ്രീ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ പദ്ധതികൾ, കുടുംബശ്രീ മുതലായവ വഴി സാമുദായികമായിട്ടൊരു സെൻസിറ്റൈസേഷൻ, അതായത് അവബോധം ഉണ്ടാക്കുന്ന പരിപാടികളിലേക്ക് പോവാം, പ്രത്യേകിച്ച് ഗ്രാമതലത്തിൽ. പിന്നെ അതിവേഗ കോടതികൾ കൊണ്ടുവരാം സ്ത്രീകൾക്കായിട്ട്. സ്ത്രീകൾ കോടതിയെ അപ്രോച്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത്, ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ചെലവ് വരും, ഇതൊക്കെയാണ് പല സ്ത്രീകളെയും പിന്നോട്ട് വലിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ വൈവാഹികമായ സ്വത്തവകാശങ്ങൾ സംബന്ധിച്ച് ഇനിയും ഒരു ശക്തമായ നിയമം തന്നെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഓർക്കുന്നത് 2023 മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി, അതിലൂടെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ഭാര്യയുടെ തുല്യ അവകാശം കോടതി അംഗീകരിച്ചു. പറഞ്ഞു വന്നത്, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നേടിയെടുക്കുന്ന സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പിന്നീട് വിവാഹമോചനം സമയത്ത് ഉള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ചിലപ്പോൾ ഭാര്യയുടെ പേര് പോലും ഉണ്ടാവില്ല ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശത്തിൽ. അവരുടെ ചിലപ്പോൾ അവർ ജോലി ചെയ്ത് നേടിയതോ അവരുടെ സ്വത്തുക്കൾ വിറ്റ കാശ് കൊണ്ട് വാങ്ങിയതോ ആണെങ്കിൽ കൂടി, അങ്ങനെ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തുല്യ അവകാശം ഭാര്യയ്ക്കും ലഭിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വൈവാഹിക സ്വത്തവകാശങ്ങൾ സംബന്ധിച്ചൊരു വളരെ ശക്തമായ ഒരു നിയമത്തിന്റെ ആവശ്യകതയുണ്ട്.
1: സ്വത്തവകാശം എന്തിനാണ് സ്ത്രീകൾക്ക് എന്ന ചോദ്യത്തിന് അവർക്ക് സമൂഹത്തിൽ സാമ്പത്തിക ഭദ്രതയും അംഗീകാരവും ലഭിക്കണമെങ്കിൽ ഈ ഒരു ആവശ്യം കൂടി നിലനിൽക്കുന്ന സമൂഹ സാഹചര്യങ്ങളിൽ ആവശ്യമുണ്ട്. അതിനവർക്ക് നിയമത്തെക്കുറിച്ച് ഒരു അവബോധമുണ്ടാകണം, തന്റെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാകണം, ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്.
0: തീർച്ചയായും.
1: സ്റ്റുഡിയോയിലെത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി.
0: നമസ്കാരം.
2: സ്ത്രീകളുടെ സ്വത്തവകാശങ്ങൾ. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി സംസാരിച്ചത് ഐശ്വര്യ.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ ഫുഡ് പ്രോസസർ ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിതവഴികൾ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4321, 9496 55 6321, 9496 59 6321. തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

ജി വേണുഗോപാലും ചിത്രയും തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ടി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വെള്ളി വെളിച്ചം പരിപാടിയിൽ കേൾക്കാം.

0: ആകാശവാണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ജ്യോതിസ്.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ പഠിക്കുകയാണ്.
1: എന്താ പഠിക്കണേ?
2: എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു.
1: എത്ര വർഷമായി?
2: നാലാമത്തെ വർഷം.
1: ഫൈനലാണ്?
2: അതെ.
1: എങ്ങനെയുണ്ട് എഞ്ചിനീയറിംഗ് പഠനമൊക്കെ?
2: കൊള്ളാം, നന്നായിട്ട് പോകുന്നു.
1: എന്തുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുത്തത്?
2: വേറെ ഫീൽഡിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചപ്പോ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോകാമെന്ന് തോന്നി.
1: നമ്മൾ ബുദ്ധിമുട്ടായി ചിന്തിക്കുന്ന ആൾക്കാരാണ്.
2: അങ്ങനെയൊന്നും ഇല്ല,
1: ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കത്തില്ല.
2: ചിന്തിക്കാം, ചിന്തിക്കാം.
1: ആ, അതാണോ? അങ്ങനെ വേണം.
2: അതെ അതെ.
1: എവിടെയാ വീട്?
2: എന്റെ വീട് പുനലൂർ.
1: അപ്പൊ ഇവിടെ നിന്ന് പഠിക്കുവാണോ?
2: അല്ല, ഞാൻ പഠിക്കുന്നത് മാർത്താണ്ഡത്താണ്. അപ്പം മാർത്താണ്ഡത്തുനിന്ന് ഇപ്പൊ നാട്ടിലോട്ട് പോകുന്ന വഴിയാ.
1: അപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ?
2: അതെ.
1: നല്ല കാര്യം. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്?
2: അതെ അതെ, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്.
1: അവിടെ മലയാളി കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടോ?
2: അതെ, ഉണ്ട്.
1: എങ്ങനെയുണ്ട് അവിടുത്തെ ആ ഒരു ജീവിതം?
2: കുഴപ്പമില്ല. ഒരുപാട് അങ്ങനെ നമ്മള് കോളേജ് ഹോസ്റ്റൽ അങ്ങനെ ഒരു ജീവിതം തന്നെയാണ്. പുറത്തോട്ട് അങ്ങനെ വലിയിട്ട് പോകാറില്ല. പിന്നെ ആകെ വരുന്ന നാട്ടിലോട്ടാ.
1: അപ്പൊ ഫുഡൊക്കെ?
2: ഫുഡ് അവിടെ ഹോസ്റ്റലിൽ തന്നെയാണല്ലോ കഴിക്കുന്നത്.
1: പുറത്തു പോയി കഴിക്കുന്നില്ല?
2: കമ്പാരിറ്റീവ്ലി കുറവാണ്.
1: മാർത്താണ്ഡം ബിരിയാണി ഒന്നും കഴിക്കില്ലേ?
2: മാർത്താണ്ഡം ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. മാർത്താണ്ഡത്തൊന്നും അങ്ങനെ ഫുഡ് ഓർഡർ കഴിക്കുക പരിപാടികളൊന്നും ഇല്ല.
1: നമ്മൾ അടങ്ങി ഒതുങ്ങി ഹോസ്റ്റലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്.
2: അതെ അതെ.
1: എന്ത് നല്ല സ്വഭാവം. ആഹാ,
2: അതെ.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് പപ്പ, മമ്മി, രണ്ട് ചേട്ടന്മാര്, നാത്തു.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
2: അപ്പായും അമ്മയും ഒരു ബിസിനസ് നടത്തുന്നു, ചേട്ടന്മാര് പുറത്താണ്.
1: ഞാൻ മാർത്താണ്ഡത്താണ്.
2: അതെ, ഞാൻ മാർത്താണ്ഡത്താണ്.
1: ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെയാണോ പുറത്താണോ?
2: ആദ്യം എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് നോക്കണം.
1: അതെ, ആദ്യം ഇവിടെ നിന്ന് പഠിച്ചിട്ട് വേണം പുറത്തു പോയി ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ.
2: അതെ അതെ,
1: ചുമ പറഞ്ഞത്.
2: ഓക്കെ,
1: ഇപ്പൊ പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് എന്തൊക്കെയാ?
2: പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് ജേണലിംഗ് ചെയ്യും, വരയ്ക്കും, ചിലപ്പോൾ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ സിനിമ കാണും, അതൊക്കെ തന്നെ.
1: ഹോബീസ് തന്നെ കുറെ ഉണ്ട്, അപ്പൊ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല.
2: ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല, ഭയങ്കര കുറവാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറില്ല.
1: അതെ, 24 മണിക്കൂർ ആണ് ഒരു ദിവസം അല്ലേ?
2: അപ്പൊ പിന്നെ ശുഭമായല്ലോ, ഉള്ളതന്നെ ജീവിച്ചിരിക്കാൻ വലിയ പാടാ.
1: അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണം?
2: അങ്ങനെയല്ല, ഭയങ്കര തിരക്കല്ലേ ഓരോ ഡേയ്സും. രാവിലെ കോളേജിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നേ. അത് കാരണം 48 മണിക്കൂറൊക്കെ ഓടി പോകുന്ന ആലോചിക്കാൻ പോലും വയ്യ.
1: അതെ,
2: ഭയങ്കര തിരക്കായിപ്പോ.
1: എന്നാ പിന്നെ നമുക്ക് ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഇരുന്നിട്ട് ഒരു പാട്ടം കേട്ടാലോ.
2: പിന്നെന്താ കേക്കാം?
1: ഏത് പാട്ട് കേക്കാം?
2: സൂഫി സുജാതയും സിനിമയ്ക്കകത്തെ വാതുക്കൽ വെള്ളരിപ്രാവില്ലേ,
1: നമുക്ക് കുറച്ച് അരി ഇട്ടുകൊടുക്കാം.
2: എനിക്കൊരു അതിൽ ഇട്ടെടുത്തോ?
1: അപ്പൊ നമുക്ക് പാട്ട് കേക്കാം. നന്ദി.
2: ഓക്കെ, താങ്ക് യു.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗൗരി.
0: എന്ത് ചെയ്യുന്നു?
1: കോച്ചിങ്ങിനൊക്കെ പോകുന്നു, ബാങ്ക് ടെസ്റ്റിനും SSC ഒക്കെ വേണ്ടിട്ട്.
0: എത്ര നാളായി കോച്ചിങ് തുടങ്ങിയിട്ട്?
1: ഒരു 4-5 മാസമായി.
0: അപ്പൊ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞോ?
1: ചെറുതായിട്ട്.
0: സിലബസ് ഒക്കെ എങ്ങനെയുണ്ട്?
1: ടഫ് അല്ല, പക്ഷെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റും.
0: ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയോ?
1: ആ, 2-3 ടെസ്റ്റ് എഴുതിയിരുന്നു. ഈ ഇടയ്ക്ക് SBI PO ഉണ്ടായിരുന്നു, IBPS PO ഉണ്ടായിരുന്നു, പിന്നീട് SSC CGL ഉണ്ട്.
0: എങ്ങനെയുണ്ടായിരുന്നു ടെസ്റ്റ് എഴുതിയ അനുഭവങ്ങളൊക്കെ?
1: ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
0: പണ്ട് നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് പലർക്കും അബദ്ധം പറ്റുന്ന രജിസ്റ്റർ നമ്പർ ചോദിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, ടെൻഷൻ കാരണം. അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ?
1: ഇപ്പൊ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം

0: അല്ല, പക്ഷെ പറ്റുമെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു
1: ഇതിന്. പിന്നെ പറ്റാൻ വയ്യാത്തത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് മന്ദബുദ്ധിയെങ്കിലും ആവാം.
0: ഇല്ല, നമ്മളെ കൊണ്ട് പറ്റും.
1: പിന്നെ അല്ല, അതിനപ്പുറവും ചാടിക്കടന്നവനാണ്.
0: അതോ
1: ഈ പഠനം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ എന്താ ചെയ്യുക?
0: പഠനം കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് ആ കൂടെ അഞ്ചാറ് ഫ്രണ്ട്സേ ഉള്ളൂ, അവരൊക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നീട് ഈ നിറ്റിങ്, ക്രോഷേ അങ്ങനത്തെ ഒന്ന് രണ്ട്, ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഇത് ഹോബീസ്. പിന്നെ പാട്ട് കേൾക്കുക.
1: ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ?
0: എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ വിൽപ്പനയായിട്ടില്ല, അല്ലാണ്ട് ചെയ്യാറുണ്ട്. എംബ്രോയിഡറി ചെറുതായി ഫുള്ളി ഗിഫ്റ്റ്
1: ആയിട്ട് കൊടുക്കുകയാണ്.
0: പൈസക്കൊന്നും ചെയ്യാറില്ല.
1: അയ്യോ, എന്നാ എനിക്കും വേണം കുറെ ഗിഫ്റ്റ്, കുറെ വേണം. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെ ഇഷ്ടം?
0: ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം കേൾക്കും.
1: പാട്ട് കേൾക്കാൻ വേണ്ടി പ്രത്യേക സമയമൊക്കെ തിരഞ്ഞെടുക്കാറുണ്ടോ, അതോ നമ്മുടെ യാത്രകളിലും ജോലി സമയങ്ങളിലും അങ്ങനെയൊക്കെ കേൾക്കുവാണോ?
0: എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ടെങ്കിലേ ജോലി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിലും പാത്രം കഴുകാനാണെങ്കിലും അതിനും ഒരു പാട്ട് വേണമല്ലോ.
1: അതെ. ഒരു കാര്യം ചോദിച്ചാൽ ഇല്ലാന്ന് പറയോ?
0: എന്താ
1: പറയോ? പറയൂലെന്ന് പറ.
0: പിന്നെ
1: നമുക്കൊരു പാട്ട് പാടാം, ഒരു മൂളിപ്പാട്ട്.
0: വലിയ കഴിവൊന്നുമില്ല.

0: ഇതാണ് വലിയ കഴിവില്ലെന്ന് പറഞ്ഞാ അടിപൊളി അടിപൊളിയായി.
1: താങ്ക് യു.
0: ഈ പാട്ട് പാടി ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: ലണ്ടൻ ബ്രിഡ്ജിലെ കണ്ണാടി വാതിലായാലോ?
0: പിന്നെന്താ കേട്ടോളയാം. ആ അല്ല പിന്നെ കേട്ടോ.
1: ഓക്കേ.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: പാർവതി.
0: എന്ത് ചെയ്യുന്നു പാർവതി?
1: ഞാൻ ബാങ്ക് കോച്ചിങ്ങിനും SSC കോച്ചിങ്ങിനൊക്കെ പോവാ.
0: എവിടെയാ വീട്?
1: തിരുവനന്തപുരം തന്നെ, പേയാട് എന്ന് പറഞ്ഞിട്ട്.
0: അപ്പൊ ബാങ്ക് കോച്ചിങ്ങും SSC കൂടെ ഒരുമിച്ച് ചെയ്യുവാണല്ലേ?
1: ഫുള്ള് ഉള്ള കോഴ്സാ ചെയ്യുന്നത്.
0: ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതിനോടാ?
1: കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആയിട്ടുള്ളത് SSC ആ, ബാങ്കിനെക്കാളും വെച്ച് നോക്കുമ്പോൾ.
0: കാരണം ടെൻഷൻ കുറഞ്ഞിരിക്കും.
1: അതെ, മറ്റത് ടൈം കുറച്ചുകൂടി സ്പീഡൊക്കെ വേണം. ഇത് ഇച്ചിരി കൂടി ഒരു അയവുണ്ട്.
0: അതെ, നമുക്ക് അയവുള്ളതാണ് ഇഷ്ടം. നമുക്ക് അധികം കഷ്ടപ്പെടണ്ട. നമുക്ക്
1: അങ്ങനെയല്ല, എല്ലാം എഴുതുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമല്ലോ.
0: ഉറപ്പായിട്ടും കിട്ടും. പിന്നെ കിട്ടാണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചു വാങ്ങും. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഞാന്, അനിയത്തി.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അമ്മ സെക്രട്ടറിയേറ്റിൽ വർക്ക് ചെയ്യുക, അച്ഛൻ പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയറായി. അനിയത്തി കോളേജ്.
0: പഠനം കഴിഞ്ഞുള്ള സമയങ്ങളൊക്കെ എങ്ങനെ ചെലവഴിക്കാം?
1: ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെ വേറെ വലുതായിട്ട് സംഭവമില്ല. ചുമ്മാ എന്റെ ലെഷർ ടൈമിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് ഇതായിട്ട്, അടുക്കി തിരക്കി വെക്കുന്ന കുറച്ച് ഇതായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ കുറെ സമയം പോകും.
0: അമ്മയെ സഹായിക്കും?
1: സഹായിക്കും.
0: പാചകമൊക്കെ ചെയ്യും?
1: ഭയങ്കരമായിട്ട് ചെയ്യില്ല, പക്ഷെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും.
0: കുറച്ച് കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ?
1: കുഞ്ഞു കുഞ്ഞു കറികളോ യൂട്യൂബ് ഒക്കെ നോക്കി ഉണ്ടാക്കില്ല. അതേപോലെ
0: യൂട്യൂബ് ദൈവമേ എന്നെ അവയിലേക്കാ പഠിപ്പിക്കണേ. ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാ?
1: അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ ബോട്ടിൽ ആർട്ട് പോലെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട്. വീട്ടിലത്തേക്ക് വേണ്ടി വെക്കാൻ വേണ്ടി മാത്രം, വേറൊന്നിനും ഇല്ല. ജസ്റ്റ് എന്റെ ലക്ഷ്യ ടൈം എന്നുള്ള രീതിയിൽ.
0: ഇതിനുള്ള വരയൊക്കെ പഠിച്ചിട്ടുണ്ടോ?
1: ഭയങ്കരമായിട്ടുള്ള വരയ്ക്കാനൊന്നും അറിയില്ല, ബട്ട് നോക്കി കുറച്ച് നേരം ടൈം എടുത്ത് വരയ്ക്കാൻ പറ്റും.
0: ഓക്കെ. അതോടൊപ്പം ഈ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ?
1: യാത്ര ഭയങ്കരമായിട്ട് ചെയ്യുന്ന പേഴ്സൺ അല്ല, പക്ഷെ പോവാറുണ്ട് വല്ലപ്പോഴും.
0: നമ്മൾ എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഇച്ചിരി ഇച്ചിരി ഇച്ചിരി.
1: അതെ,
0: നമ്മൾ ഇച്ചിരി നിന്ന് ബലിതിലേക്ക് വരണ്ടേ?
1: വരണം.
0: ആ പിന്നെ അല്ല, പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് കേൾക്കാറുണ്ട് അടുക്കളയിലോ, അല്ലാതെ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെച്ച് കേൾക്കാറുണ്ട്. ഇതിന് വേണ്ടി ടൈം അങ്ങനെ എടുക്കാറില്ല, ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കേൾക്കാറാ പതിവ്.
0: അതാണ് നല്ലത്. അപ്പൊ നമ്മുടെ ജോലി നടക്കും, പാട്ടും കേൾക്കാം, എൻജോയ്മെന്റും ആയി അല്ലേ മൊത്തത്തിൽ. ഹിയുടെ ഹിയാ.
1: അതെ.
0: പാട്ട് പാടോ?
1: ഇല്ല,
0: ചുമ്മാ കള്ളം പറയല്ലേ.
1: പാടില്ല.
0: ഉറപ്പ്? അതിനുള്ള കുറിപ്പാണിത്. നമുക്ക് പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: പവിഴമഴ എന്നുള്ള പാട്ട്.
0: അതിരൻ സിനിമയിലെ പാട്ട്.
1: അതെ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: താങ്ക് യു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: പേര് ആകാശ്.
0: എവിടെയാ വീട്?
1: ട്രിവാൻഡ്രം തന്നെ.
0: എന്ത് ചെയ്യുന്നു ആകാശ്?
1: വർക്ക് ചെയ്യുക. പുറത്തായിരുന്നു. ലീവ്
0: പുറത്ത് എവിടെയാ?
1: പുറത്ത് ദുബായിലായിരുന്നു. അവിടെ നിന്നിപ്പോ എസ്കോർട്ട് ഓപ്പറേറ്ററായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നു.
0: ദുബായിൽ പോയിട്ട് എത്ര നാളായി?
1: ഒരു കൊല്ലത്തിൽ വർഷമായി.
0: എങ്ങനെയുണ്ടായിരുന്നു ആ ദുബായ് അനുഭവം ഒക്കെ?
1: നല്ല അനുഭവമായിരുന്നു.
0: ഇവിടെ നിന്ന് ആദ്യമായിട്ട് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭാഷ അറിയില്ല. എന്തായിരുന്നു ആ ഒരു അനുഭവങ്ങളൊക്കെ?
1: ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, സംസാരിച്ച് പേടിയൊക്കെ അങ്ങ് മാറിയായിരുന്നു.
0: കൂടെ ആളുണ്ടായിരുന്നോ നാട്ടിൽ നിന്ന്?
1: ഇല്ല, എല്ലാവരും ഒറ്റയ്ക്കാ പോയത്.
0: ആ അടിപൊളിയാണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി?
1: നാട്ടിൽ 6 മാസത്തോളമായി.
0: നമ്മൾ ദുബായിലേക്ക് നേരെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാ ഇവിടെ മിസ് ചെയ്തേ?
1: ഫ്രണ്ട്സ് മിസ് ചെയ്ത്, വീട്ടുകാർ, നാടും എല്ലാം മിസ് ചെയ്തു.
0: പിന്നെ എല്ലാം ഓക്കെ ആയി?
1: ആ പിന്നെ എല്ലാം ഓക്കെ ആയി.
0: അവിടുത്തെ ഫുഡുമായിട്ടൊക്കെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റിയോ? കാലാവസ്ഥയായിട്ടൊക്കെ?
1: കാലാവസ്ഥ ആദ്യം അപ്പൊ അങ്ങനെ ചൂടായിരുന്നു. പിന്നെ ഉറപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അത് ഏറ്റവും ഓട്ടോമാറ്റിക് ആയിട്ട് വിഷയമില്ലായിരുന്നു. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു.
0: ഇപ്പൊ ഇവിടെയാണോ കൂടുതൽ ഇഷ്ടം? അവിടെയാണോ കൂടുതൽ ഇഷ്ടം?
1: ഇവിടെ തന്നെ ഇഷ്ടം.
0: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കറങ്ങാൻ പോവാ.
0: കറങ്ങാൻ എവിടെയൊക്കെ പോവാറ്? ദൂര യാത്രയൊക്കെ ഉണ്ടോ?
1: ആ നമ്മള് തമിഴ്നാട്, ഊട്ടി ആ ഭാഗത്തൊക്കെ അടിക്കടി പോയിരുന്നു ഓണസമയത്തൊക്കെ.
0: കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
1: വാഗമൺ ആയിരുന്നു. വാഗമൺ ഇഷ്ടപ്പെട്ടായിരുന്നു.
0: ഈ യാത്രകളൊക്കെ എങ്ങനെയാ ആസ്വദിക്കുന്നത്?
1: ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു എൻജോയ്മെന്റും അതൊക്കെ വെച്ച് നോക്കണം.
0: പാചകമൊക്കെ ചെയ്യുമോ ആ സമയത്ത്?
1: ആ ഫുഡൊക്കെ കഴിക്കായിരുന്നു. അല്ലെങ്കിൽ റിസോർട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് ഗ്രില്ലടിച്ച് ഫുഡൊക്കെ കഴിക്കും. തരും വരും.
0: മൊത്തത്തിൽ അടിപൊളിയാണോ?
1: ആ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു.
0: പിന്നെ അല്ല അങ്ങനെ വേണം. ഈ അടക്കിയാ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്.
0: ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പറയും?
1: ദുൽഖർ സൽമാന്റെ ഒരു സിനിമയിലെ ഒരു പാട്ട് വന്നിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ദുൽഖറിന്റെ സിനിമയിലെ നല്ലൊരു പാട്ട് കേൾക്കാം. നന്ദി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 17, ശകവർഷം 1948 ആശ്വിനം 11, 2026 ഒക്ടോബർ മാസം 3 ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:35. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ ചോദ്യം പരിപാടിയോടെ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. ഇന്നലെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമായിരുന്നല്ലോ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനിച്ച ഈ ദിവസം പ്രശസ്തനായ മറ്റൊരു ഇന്ത്യൻ നേതാവിൻ്റെ കൂടി ജന്മദിനമായിരുന്നു. ആരാണ് ഒക്ടോബർ 2 തന്നെ ജനിച്ച ആ മഹാനായ നേതാവ്? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് ഇന്നലെ ചോദിച്ചത്. ഉത്തരം: ലാൽ ബഹാദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി 1904 ഒക്ടോബർ 2 ജനിച്ചത്. മഹാത്മാഗാന്ധി ആവട്ടെ 1869 ഒക്ടോബർ 2. ഇനി ഇതാ ഇന്നത്തെ ചോദ്യം പറയാം. 2026 നോബൽ സമ്മാനങ്ങൾ ഒക്ടോബർ 5 മുതൽ 12 വിവിധ വിഭാഗങ്ങളിലായി പ്രഖ്യാപിക്കപ്പെടുന്നത്. സാധാരണയായി നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഏത് വിഭാഗത്തിലെ സമ്മാനമാണ് ആദ്യം പ്രഖ്യാപിക്കുക? ചോദ്യം ആവർത്തിക്കാം. 2026 നോബൽ സമ്മാനങ്ങൾ ഒക്ടോബർ 5 മുതൽ 12 വിവിധ വിഭാഗങ്ങളിലായി പ്രഖ്യാപിക്കപ്പെടുന്നത്. സാധാരണയായി നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഏത് വിഭാഗത്തിലെ സമ്മാനമാണ് ആദ്യം പ്രഖ്യാപിക്കുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി കേൾക്കാം.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് FM 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയമാണ്. യേശുദാസ് പാടിയ ഗാനത്തോടെ തുടങ്ങാം. ചിത്രം ആയിരപ്പറ, കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട ഗാനം.

0: दर्शकों खबरदार, अगर ब्रेकिंग न्यूज बनने से बचना है तो पैसे भेजते समय नाम और धनराशि हमेशा दोबारा जांच लें।
1: RBI कहता है किसी को भी पेमेंट करते समय थोड़ा ध्यान से।
2: വീണ്ടും യേശുദാസ് പാടിയ ഗാനം, ചിത്രം അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരിയും SP വെങ്കടേഷും.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, ജോൺസൺ ഇണമിട്ട ഗാനമാണിനി. ജി വേണുഗോപാലും ചിത്രയും പാടിയ ഈ ഗാനം സന്ദേശം എന്ന ചിത്രത്തിലേതാണ്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 9:30 കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ നാട്ടിപ്പാട്ട് കേൾക്കാം, പൂക്കോടൻ കാളിയും സംഘവും അവതരിപ്പിച്ചത്.

0: हमेशा दोबारा जांच लें।
1: RBI कहता है किसी को भी पेमेंट करते समय थोड़ा ध्यान से।
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ബാല, ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിന് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ചോദ്യം ഇതായിരുന്നു, 2026 നോബൽ സമ്മാനങ്ങൾ 5 മുതൽ 12 വിവിധ വിഭാഗങ്ങളിലായി പ്രഖ്യാപിക്കപ്പെടുന്നത്. സാധാരണയായി നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഏതു വിഭാഗത്തിലെ സമ്മാനമാണ് ആദ്യം പ്രഖ്യാപിക്കുക? ഉത്തരം: വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ ആകെ 6 വിഭാഗങ്ങളിലായാണ് നോബൽ പുരസ്കാരങ്ങൾ നൽകി വരുന്നത്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 നിയമവീഥിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛഭാരത് മിഷൻ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻവാണി തിരുവനന്തപുരം റിലേ. 7:10 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 ഇതിലകൾ കുട്ടികൾക്കായുള്ള പരിപാടി. നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികളുടെ രണ്ടാം ഭാഗം. 8:00 സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ചലച്ചിത്രഗാനം. നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:00 തമിഴ് മാലെ, 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5:00 ഇസൈ തെൻട്രൽ, ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെടുന്ന തമിഴ് ചലച്ചിത്രഗാന പരിപാടി. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:10 ചലച്ചിത്രഗാനങ്ങൾ. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ തുടർന്ന ഗാനങ്ങൾ. 8:00 പൊതുപാടലുകൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട്. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 രവി വാസരീയ അഖിൽ ഭാരതീയ സംഗീത് സഭ. 11:00 ചലച്ചിത്രഗാനം.

ഇന്ന് 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി. ഈ പരിപാടിയിൽ നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളുടെ രണ്ടാം ഭാഗം കേൾക്കാം.

ഇന്ന് 8 മണിക്ക് സാഹിത്യവേള പുനഃപ്രക്ഷേപണം. അൻസുമോൾ കുട്ടപ്പൻ അവതരിപ്പിക്കുന്ന കഥ, രമാ പി നായർ അവതരിപ്പിക്കുന്ന കവിത എന്നിവ കേൾക്കാം. പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഇന്ന് 9:30. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ചൂടുള്ള ദിവസമായിരുന്നു. മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിൽ നേരിയ കാറ്റ് വീശുന്നതിനും 8.83 മില്ലിമീറ്റർ വരെ മഴ പെയ്യുന്നതിനും സാധ്യതയുണ്ട്. ഇന്നത്തെ ഉയർന്ന താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. നേരിയ മൂടൽമഞ്ഞ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: नियम भी थी।
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വനമേഖലയുള്ള ജില്ലയാണ് ഇടുക്കി. മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം 70% മുകളിൽ പല തലങ്ങളിലായി വനമേഖലയായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജില്ലയിലെ ഏകദേശം 50% ഭൂമിയും സംരക്ഷിത വനങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ടൈഗർ റിസർവുകൾ പോലെയുള്ള വന്യജീവി സങ്കേതങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം നിയുക്തമായിരിക്കുന്നു. പ്രധാനമായും ഇടുക്കി ജില്ലയിൽ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ഇരവികുളം, പെരിയാർ, മതികെട്ടാൻ, ആനമുടി, പാമ്പാടും ശോല. ഇതിനു പുറമെ നിരവധി വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട്. ഇടുക്കി, പെരിയാർ, ചിന്നാർ, കുരിഞ്ഞിമല വന്യജീവി സങ്കേതങ്ങൾ എന്നിവയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ ഓഫീസറാണ്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിയമവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന അതിഥി രമേശ് എം, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. കാടിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ വശങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: ജനങ്ങളുമായി ഒപ്പം നിന്ന് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. നമുക്കറിയാം, എപ്പോഴും മൃഗങ്ങളെക്കുറിച്ചും അതിൻ്റെ വരവും പോക്കും ഒക്കെ സാധ്യതകൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ജനങ്ങളെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഒരു ലീഗാലിറ്റിയിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിരക്ഷയുണ്ടല്ലോ, അത് എത്രമാത്രം സാധ്യമാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇടുക്കി ജില്ലയിൽ?
3: നമ്മൾ നിലവിലെ വന്യമൃഗം സാധാരണ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കാറ്റഗറി ചെയ്ത് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്, സെക്ഷൻ ലെവലിലെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സ്ഥലത്ത് എത്തി ആദ്യം ആ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യുക. വന്യമൃഗശല്യവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ആദ്യം തീർക്കും. എന്നിട്ടും വന്യമൃഗശല്യം ഉണ്ടായി എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് വാഹനങ്ങൾ ആനകൾ തകർക്കാറുണ്ട്,
2: നശിപ്പിക്കാറുണ്ട്,
3: ചിലപ്പോൾ കടുവകൾ വളർത്തു മൃഗങ്ങളെ കൊല്ലാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തെത്തി ആദ്യം ചെയ്യുന്ന വെച്ചാൽ, ഒരു വന്യമൃഗത്തിനെ വെച്ച് ഒരു അപകടം ഉണ്ടായി മനുഷ്യനും ചാകാറുണ്ട്, മൂന്നാമത്തെ കാറ്റഗറി. അപ്പോൾ അത് കുറവാണ്. ഈ വാഹനം അപകടത്തിൽപ്പെട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ നമ്മൾ കാണും ആദ്യം. കണ്ടു കഴിഞ്ഞിട്ട് ഇതിനെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും പേപ്പറുകൾ നമ്മൾ മേടിക്കും. കൂടാതെ ഈ വാഹനത്തിനുണ്ടായ നഷ്ടങ്ങൾ നമ്മൾ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത് ആദ്യം.
2: അതൊരു വീഡിയോ ഡോക്യുമെൻ്റ്
3: ചെയ്യും. കാരണം വെച്ചാൽ ഭാവിയിൽ ഈ പുള്ളിക്ക് നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ തുക കുറവാണോ, എന്തൊക്കെയാണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ മേലധികാരിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഓരോരോ ഇൻസിഡൻറ്റും സ്റ്റേറ്റ് ലെവൽ വരെ നമ്മൾ കാറ്റഗറി ചെയ്യുന്നുണ്ട്. അതിനെ തന്നെ ഓരോരോ ഡിവിഷൻ തലത്തിൽ ഈ എമർജൻസി സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മൂന്നാറിലുണ്ട് DFOC ഡിവിഷൻ ലെവൽ ഫോറസ്റ്റ് എമർജൻസീസ് എല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻസിഡൻ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് നേരെ സർക്കിൾ ലെവലിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് സർക്കിൾ ലെവലിലും കോഡീകരിച്ച് സ്റ്റേറ്റ് ലെവലിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റുകൾ കോഡീകരിച്ച് സർക്കാരിൻ്റെ മുമ്പിൽ ഇത് എത്താൻ സാധിക്കുന്നു.
2: വാഹനം ഒരു വന്യമൃഗം ആക്രമിച്ചു, ക്ലെയിം അവിടെ ആദ്യം ആരെയാണ് കൊടുക്കുക?
3: വന്യമൃഗം ഒരു വാഹനം തകർത്തു. ഇപ്പോൾ നിലവിൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഒരു GD എൻട്രി ഇടാൻ പറയും. അതായത് മേഖലയിലെ സ്റ്റേഷനിൽ GD എൻട്രി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സഹായത്തോടുകൂടി നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഒരു ലെറ്റർ തരും, വന്യമൃഗം കൊണ്ട് ഉണ്ടായതാണെന്ന് ഒരു സാക്ഷ്യപത്രം കൂടി കൊടുക്കുമ്പോൾ, ഈ GD എൻട്രിയും ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ലെറ്ററും കൂടി നമ്മൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടും, ഒന്ന്. പിന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം തേർഡ് പാർട്ടിക്ക് ആയിരിക്കാം, കൂടുതലും കുറേ വർഷങ്ങൾ കഴിഞ്ഞ വേണ്ടികൾ തേർഡ് പാർട്ടിയേ ഉള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ആ ഉടമസ്ഥൻ ആ പ്രദേശത്തെ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പുകളുണ്ട് സർക്കാരിൻ്റെ, അവിടെ ഒരു ക്വട്ടേഷൻ എടുക്കുക ഈ വാഹനം കാണിച്ച്. അത് കഴിഞ്ഞിട്ട് ഈ തൃശ്ശൂർ ചാലക്കുടിയിലെ ഒരു എഞ്ചിനീയറുണ്ട്, സർക്കാരിൻ്റെ അപ്രൂവ്ഡാണ്, പുള്ളിയാണ് ലീഗൽ ഒപ്പീനിയൻ പറയുന്നത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWT മെക്കാനിക്കൽ ഡിവിഷനാണ്. അപ്പോൾ ഈ കൊട്ടേഷനും ഒരു റിക്വസ്റ്റ് ലെറ്ററും റേഞ്ച് ഓഫീസർക്ക് ഈ ഉടമസ്ഥൻ നൽകും. എന്നിട്ട് റേഞ്ച് ഓഫീസർ ഈ കൊട്ടേഷനും വെച്ച് ഈ എഞ്ചിനീയർക്ക് നമ്മളൊരു കത്ത് കൊടുക്കും, ഇന്ന ദിവസം ആന കൊണ്ട് അല്ലെങ്കിൽ വന്യമൃഗം കൊണ്ട് ഒരു വാഹനത്തിന് കേടുപാട് ഉണ്ടായിട്ടുണ്ട്, ആയത് താങ്കൾ വന്ന് വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് തരണമെന്ന് പറയും. ആ ഉടമസ്ഥന് ഈ എഞ്ചിനീയർ പരിശോധിച്ച് വാല്യൂഷൻ തരും. ഈ വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് വേണം അക്ഷയ കൂടി നമ്മൾ അപേക്ഷിക്കുന്നത്. ആ വാല്യൂഷനിൽ പറയുന്ന തുക തന്നെ നമ്മൾ അനുവദിച്ചും കൊടുക്കും, ക്ലെയിം നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്.
2: ഇതിന് പ്രത്യേകമായിട്ടുള്ള ഡേറ്റാ ബേസുകൾ നിങ്ങളിലുണ്ട് ഫോറസ്റ്റ്?

0: ഡിപ്പാർട്ട്മെന്റിൽ.
1: ആ അതിന് തന്നെയാണ് ഈ പറഞ്ഞ DFOC
0: ചാനലുണ്ട്.
1: അത് രണ്ട് സ്റ്റാഫ് 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മേഖലയിൽ വ്യത്യസ്തമായ അലർട്ടുകളെല്ലാം അവർ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഈ സർക്കാർ വന്നതോടുകൂടി മണ്ണിടിച്ചിലോ മരം വീഴുന്നോ അങ്ങനെ ഈ നേച്ചർ കലാമിറ്റി കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു.
0: ഫോറസ്റ്റ്
1: ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നു എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മളിത് ഒരു ഡേറ്റ ഉണ്ടാക്കുന്നത്.
0: ഒരു സാധാരണക്കാരനായ ഒരാൾ ഒരു താമസിക്കുകയാണ് ഒരു അവരുടെ ഇടത്തിൽ, അപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് അത് ഉണ്ട് എങ്കിൽ അവർക്കൊരു അപകടം പറ്റി, ഈവൻ വന്യമൃഗങ്ങളിൽ നിന്നാണ്, അതുപോലെ തന്നെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഒക്കെ ആ ചെയ്യുകയാണെങ്കിൽ അവരാദ്യം എന്താണ് ചെയ്യേണ്ടത്?
1: എന്നുവെച്ചാൽ നിലവിലെ വനത്തിനകത്ത് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളും തന്നെ വനംവകുപ്പിൻ്റെ മാക്സിമം ഒബ്സർവേഷനിലാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ആദിവാസി മേഖലയാണ് ഏറ്റവും കൂടുതൽ വനത്തിനകത്ത് താമസിക്കുന്നത്.
0: അതെ.
1: അപ്പോൾ അവരായിട്ട് നമ്മൾ എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. അതുപോലെ OP എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, അവിടെ ക്യാമ്പിംഗ് സ്റ്റേഷൻ എപ്പോഴും ഉണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ മൺസൂൺ സീസൺ ആണെങ്കിൽ നിരന്തരം നമ്മൾ കോണ്ടാക്റ്റിംഗ് ഉണ്ട്, രാവിലെയും വൈകുന്നേരവും. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടാകുന്ന വശം എന്തെങ്കിലും ഫിസിക്കലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് നമ്മൾ കിട്ടാറുണ്ട്. അവരുടെ സഹായത്തോടു കൂടി നമ്മൾ കുടികളിൽ ക്യാമ്പ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് ആംബുലൻസ് സർവീസുകൾ എല്ലാ സ്ഥലത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ച് അവരുടെ ട്രീറ്റ്മെൻറ്റ് വരെ വനംവകുപ്പ് നമ്മൾ നോക്കി ചെയ്യാറുണ്ട്.
0: അതായത് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ്,
1: അതെ,
0: ശരിക്കും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുന്നാലെയുള്ള മുന്നൊരുക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കേരളത്തിൽ തന്നെ നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മുന്നൊരുക്കമുണ്ട്. അതേപോലെ കാടുകളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്, മുന്നൊരുക്കങ്ങൾ ചെയ്യാറുണ്ട്.
1: മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവരുടെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. ഫസ്റ്റ് സേഫ്റ്റിയാണ്, കാരണം വെച്ചാൽ ഇവർ ഇതിനു വേണ്ടിയാണ് കാടിനെ പുറത്തേക്ക്, വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വരുന്നത് ഈ ഭക്ഷണ സാധനങ്ങൾ. പിന്നെ ഈ വനവിഭവങ്ങൾ കളക്ഷനുണ്ട്, അത് പൊതുവേ ഈ മഴ സമയത്ത് അവർ കുറവാണ്. പിന്നെ നമ്മൾ ഈ മെസ് ഗ്രൂപ്പുകൾ എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ട്. വനമായാലും കവറേജ് ഉള്ള സ്ഥലങ്ങളിൽ ആനയോ എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ ലോക്കൽ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഇവർ ഈ കുടികളിൽ ഈ വിഷയങ്ങൾ പറയും. ഒന്ന്, മഴ കൂടുന്ന സമയം മുമ്പ് തന്നെ അപകടമായിട്ട് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള സ്ഥലത്ത് ഇവർ താമസിക്കുന്ന കുറവാണ്. ഈ ആദിവാസി സമൂഹം പൊതുവേ സേഫ്റ്റി ആയ സ്ഥലമാണ് ഇവർ സെലക്ട് ചെയ്ത് ജീവിക്കുന്നത്. അങ്ങനെ ഉരുൾപൊട്ടിയാൽ തന്നെ അപൂർവമാണ് ഇവർക്ക് അപകടം പറ്റുന്നത്. മാക്സിമം ഇവരുടെ സെറ്റിൽമെൻറ്റുകളെല്ലാം ഒരു സേഫായ ഒരു സ്ഥലങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എന്നാലും വനവും ഈ സീസൺ തുടങ്ങുന്ന മുമ്പ് തന്നെ കുടിക്കാരായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ച് കൊടുക്കാറുണ്ട്.
0: ജനങ്ങൾക്ക് വേണ്ട ലീഗാലിറ്റികളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ടല്ലോ ചിലപ്പോഴൊക്കെ, അതിനുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ?
1: ആ വനവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള ആവശ്യങ്ങൾ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സർക്കാർ പുതിയൊരു സ്കീമുണ്ട്, ഈ ലൈസൺ ഓഫീസർ എന്നൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് കേരളം മൊത്തം. എന്നുവെച്ചാൽ ഈ ഹോട്ട്സ്പോട്ടായിട്ട് കുറേ പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തുകളിൽ വനംവകുപ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഇവർ വേറെ എവിടെയും തപ്പി പോകണ്ട. ഈ ലൈസൺ ഓഫീസർ ആ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻ്റായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ആ പഞ്ചായത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകളിലും ലൈസൺ ഓഫീസർ കൂടാറുണ്ട്. ഒരു ജനത്തിന് ഒരു അപകടമായിട്ട് നിൽക്കുന്ന മരം മുറിക്കണം, നേരത്തെ ഇത് എവിടെ പോകണം എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഈ ലൈസൺ ഓഫീസർ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് ആ കാര്യത്തെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ലൈസൺ ഓഫീസർ എന്ന സിസ്റ്റം ഇപ്പോൾ കേരളം മൊത്തം നടപ്പാക്കുന്നുണ്ട്, വിജയത്തിലേക്കും പോകുന്നുണ്ട്.
0: അതൊരു റൂട്ട് ചെയ്യാനൊരാൾ എപ്പോഴും അവിടെ ഉണ്ട്.
1: അതെ, ശരിക്കും പറഞ്ഞാൽ ഈ പല സ്ഥാപനങ്ങളിൽ പോയി മേ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാറുണ്ട്. ആ ഒരു സിസ്റ്റമാണ് പഞ്ചായത്തിൽ ഈ ലൈസൺ ഓഫീസർ കൊണ്ട് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ ഈ വനംവകുപ്പിനെ എല്ലാവർക്കും ഇഷ്ടക്കുറവാണ്, ഇവർ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഒരു ധാരണ മാറ്റാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ എല്ലാത്തിനും നിയമദിവസമുണ്ട്, നിയമദിവസം പറയാൻ വേണ്ടി തന്നെയാണ് നമ്മളിരിക്കുന്നത്. ഇത് എളുപ്പത്തിൽ അല്ലെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കാം, ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ID ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
3: നിയമവീഥി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം അയിത്തം. വയൻ വികുറുപ്പിൻ്റെ വരികൾ MG രാധാകൃഷ്ണൻ്റെ ആണ്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സ്വച്ഛ് ഭാരത് മിഷൻ. ശുചിത്വം എന്നത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, അത് നമ്മുടെ ആരോഗ്യം, വ്യക്തിമര്യാദ, ജീവിത നിലവാരം എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തിയും ശുചിത്വവുമുള്ള അന്തരീക്ഷം ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടയാളമാണ്.

2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ ശുചിത്വ ഭാരത ദൗത്യം ആരംഭിച്ചത്. ശുചിത്വം ഉറപ്പാക്കുക, തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഒഴിവാക്കുക, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക, ശുചിത്വം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നിവയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും രാജ്യത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ശൗചാലയങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും ശുചിത്വ സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലും മാലിന്യ ശേഖരണവും സംസ്കരണവും സംബന്ധിച്ച ബോധവൽക്കരണവും കൂടുതൽ ശക്തമായി. എന്നാൽ സ്വച്ഛ് ഭാരത് മിഷൻ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൌരനും ഇതിൽ പങ്കാളിയാകേണ്ടതുണ്ട്. ഇന്ന് നാം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഖരമാലിന്യ സംസ്കരണം. ഓരോ ദിവസവും വീടുകളിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ് തുടങ്ങി നിരവധി തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുന്നു. ഇവ റോഡരികുകളിലും തോടുകളിലും പുഴകളിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്നത് പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതിന് ഏറ്റവും ലളിതമായ പരിഹാരങ്ങളിലൊന്നാണ് മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി മാലിന്യങ്ങളും പോലുള്ള ജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റാം. പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹം തുടങ്ങിയ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ പ്രത്യേകം ശേഖരിച്ച് റീസൈക്ലിംഗിനായി നൽകാം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയും വേണം. തുണിസഞ്ചികൾ ഉപയോഗിക്കുക, ആവശ്യത്തിലധികമുള്ള പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഒഴിവാക്കുക, പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ച് നമ്മുടെ അയൽപക്കങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വ്യാപിക്കണം. റോഡിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യം വലിച്ചെറിയരുത്. കുട്ടികളിൽ ചെറുപ്പം മുതലേ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയും വേണം. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വം എന്നത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക, ജലാശയങ്ങളിൽ മാലിന്യം എത്തുന്നത് തടയുക, കന്നുകാലികളുടെ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു. അതിനാൽ സ്വച്ഛ് ഭാരത് ഒരു ശുചീകരണ പരിപാടി മാത്രമല്ല, നമ്മുടെ ശീലങ്ങളിലും ചിന്താഗതിയിലും മാറ്റം വരുത്താനുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ശുചിത്വം ആരോഗ്യകരമായ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മിപ്പിച്ചു. ആ സന്ദേശത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. വൃത്തിയുള്ള ഇന്ത്യ സർക്കാരിന്റെ പദ്ധതികളിലൂടെ മാത്രം സൃഷ്ടിക്കപ്പെടുകയില്ല, ഓരോ വ്യക്തിയുടെയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഓരോ വീടും ഓരോ തെരുവും ഓരോ ഗ്രാമവും ശുചിത്വമുള്ളതാകുമ്പോഴാണ് ഒരു ശുചിത്വ ഭാരതം യാഥാർത്ഥ്യമാകുന്നത്. അതിനാൽ ശുചിത്വം ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം പാലിക്കേണ്ട കാര്യമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാം. മാലിന്യം കുറയ്ക്കാം, മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാം. നമ്മുടെ വീടും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കാം. മറ്റുള്ളവരെയും ശുചിത്വത്തിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാക്കാം. ശുചിത്വ ഭാരതം മറ്റാരെങ്കിലും തുടങ്ങേണ്ട ഒന്നല്ല, അത് ആരംഭിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ്.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾ ಕೆಜಿ ಪೌಲೂಸ್.
1: സിംഹം ദിലീപനോടുള്ള സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. പരമേശ്വരൻ്റെ കിങ്കരനാണ് ഞാൻ. ഈ ദേവദാരുവിൻ്റെ രക്ഷയ്ക്കായി ഇവിടെ നിയോഗിച്ചിരിക്കുന്നു. എനിക്കുള്ള ആഹാരത്തിന് വിധിയും അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാമിയുടെ അലംഘനീയമായ ശാസനമനുസരിച്ച് അടുത്തെത്തിയതാണ് ഈ മൃഗം. ഇത് എനിക്കുള്ള പാരണയാണ്. അതുകൊണ്ട് മഹാരാജാവേ, അങ്ങ് മടങ്ങുക. ഗുരുവിൻ്റെ നിർദ്ദേശം അങ്ങ് പാലിച്ചിരിക്കുന്നു. അതോർത്ത് ലജ്ജിക്കേണ്ടതില്ല. ആയുധം കൊണ്ട് നേടാൻ കഴിയാത്ത കാര്യത്തിൽ പരാഭവ ചിന്തയ്ക്ക് പ്രസക്തിയില്ല.

മറ്റു വഴിയൊന്നുമില്ല അങ്ങയുടെ കയ്യിൽ. അതുകൊണ്ട് നാണം വെടിഞ്ഞ് അങ്ങ് മടങ്ങിപ്പോവുക. ഗോവിനെ രക്ഷിക്കാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല. സത്വം ലജ്ജാം വിഹായ നിവർത്തസ്വ, എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചില്ലല്ലോ എന്ന കുറ്റബോധം അങ്ങയ്ക്ക് ഉണ്ടാകേണ്ടതില്ല. ഗുരുവിലുള്ള ഭക്തി അങ്ങ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഭവാൻ ഗുരോഹ് ദർശിത ശിഷ്യഭക്തി ഭവതി, ഗുരു ഉപദേശിച്ച പോലെ 21 ദിവസം അങ്ങ് ധേനുവിനെ സേവിച്ചു. ധേനു അങ്ങയിൽ സംതൃപ്തനാണ് താനും. അതുകൊണ്ട് ഗുരുനിയോഗം അങ്ങ് അനുഷ്ഠിച്ചു. ഇക്കാലമത്രയും നിഴൽ പോലെ ധേനുവിനെ പരിചരിച്ചു. എങ്കിലും എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ധേനുവിനെ കൂടാതെ ഞാൻ ആശ്രമത്തിലേക്ക് എങ്ങനെ മടങ്ങും, ഗുരുമുഖത്തെങ്ങനെ നോക്കും എന്നൊന്നും ഓർത്ത് ക്ലേശിക്കേണ്ടതില്ല. ശസ്ത്രേണ അശക്യരക്ഷ്യമായത്, രക്ഷിക്കാത്തത് വീരന്മാർക്ക് അപമാനം ഉണ്ടാക്കുകയില്ല. ശസ്ത്രേണ രക്ഷിതും ശക്യം ആണ് ശക്യരക്ഷം. ഇത് അശക്യ രക്ഷമാണ്, രക്ഷിക്കാൻ കഴിയാത്തതാണ്, പരമേശ്വരൻ്റെ വിധിയാണ്, അത് അലംഘ്യമാണ്. അതുകൊണ്ട് വൃതാന്തഭോജനമായി എൻ്റെ മുൻപിൽ സ്വാമി അയച്ച ഈ ധേനു ശസ്ത്രരക്ഷ്യമല്ല, അശക്യരക്ഷ്യമാണ്. അശക്യരക്ഷ്യമായതിനെ രക്ഷിച്ചില്ല എന്നത് വില്ലാളികളുടെ കീർത്തിയെ ക്ഷീണിപ്പിക്കുന്നില്ല. തത് ശസ്ത്രഭൃതാം യശഃ ന ക്ഷിണോതി, ആയുധത്തിന് ചെയ്യാൻ സാധ്യമല്ലാത്തത് ആയുധധാരിക്ക് മാനക്കേടുണ്ടാക്കുകയില്ല. പൊയ്ക്കൊൾകിനി തിരിയെ നാണമൊഴിച്ച് കാട്ടി നേർക്കുന്നു നീ ഗുരുവോടു.

0: ഒരു ശിഷ്യഭക്തി കാക്കേണ്ടതായ മുതൽ കാപ്പതിനായുധത്താൽ ഒക്കായിൽ ആയുധമെടുത്തവനില്ലിളപ്പം.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 7:35 ഇതളുകളിൽ നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. സംസ്കൃതം ഗ്രൂപ്പ് സോങ്, നാടൻപാട്ടുകൾ, പ്രസംഗം, സംസ്കൃതം ലളിതഗാനം എന്നിവയാണ് ഇതളുകളിൽ ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

8 മണിക്ക് സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. അൻസുമോൾ കുട്ടപ്പൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ, രമാ പി നായർ അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം.

0: प्राप्तवती। अपि च गोल्फ क्रीडायां प्रणवी शरत अर्स महिलानां वैयक्तिक स्पर्धायां स्वर्ण पदकं दल स्पर्धायां च रजत पदकं प्राप्तवती। महिलानां रिकर्व धनुर्विद्यायां कुमकुम मोहोड स्वर्ण पदकं जितवती। नीरज चौहान च पुरुषाणां रिकर्व स्पर्धायां कांस्य पदकं प्राप्तवान्। पदकतालिकायां भारतम् एकविंशतिः स्वर्ण पदकानि समाविष्टानि। राष्ट्रपतिः द्रौपदी मुर्मू महोदया, प्रधानमन्त्री नरेन्द्र मोदी महोदयः पदक विजेतॄन् अभिनन्दितवन्तः इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റും 8 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: Akashvani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4th സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5th കൌടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതികവിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8th ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതികവിദ്യയെ നമ്മളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവ നമ്മളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഒരു റിപ്പോർട്ട്.
5: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐ ഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കും.

0: ക്കുകയും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിയിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11th ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4th സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി
4: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതി സ്നേഹികൾക്ക് ഏറെ ആനന്ദവും പ്രതീക്ഷയും പകരുന്ന ഒരു സന്തോഷ വാർത്ത ഇതാ. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ദക്ഷിണ മേഖലയിലുള്ള അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അപൂർവ ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് തെക്കേ ഇന്ത്യയിലെ പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ ഏറ്റവും പുതിയ സമഗ്രമായ പട്ടിക തയ്യാറാക്കിയത്. 3261 പുഷ്പിക്കുന്ന സസ്യങ്ങളെയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇവ 1139 ജനസുകളിലും 190 സസ്യകുടുംബങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഇവയിൽ 1018 ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ സസ്യങ്ങളാണ്. ഇതിൽ 245 അത്യപൂർവമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ മാത്രം വളരുന്നവയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അഗസ്ത്യമലയിലെ സസ്യജാലങ്ങൾക്ക് ശ്രീലങ്കയിലെ സസ്യജാലങ്ങളുമായി ശക്തമായ ഭൂമിശാസ്ത്രപരമായ ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പണ്ടുകാലത്തുണ്ടായിരുന്ന കരബന്ധവും ഒരേ തരത്തിലുള്ള കാലാവസ്ഥയുമാണ് ഇതിന് കാരണം. നമ്മുടെ പശ്ചിമഘട്ടം പ്രകൃതിയുടെ ഒരു വലിയ നിധി സഞ്ചയമാണെന്ന് ഈ പഠനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപൂർവമായ ഈ ജൈവ വൈവിധ്യത്തെ വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് മഹത്തായ ഈ കണ്ടെത്തൽ. ഇന്ത്യൻ കായിക രംഗത്ത് അപൂർവ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ചരിത്ര താളുകളിൽ ഇടം പിടിക്കുകയാണ് അത്ലറ്റ് വിദ്യാരാംരാജ്. പതിറ്റാണ്ടുകളായി മറ്റാർക്കും തകർക്കാനാവാതെ നിലനിന്നിരുന്ന ഇതിഹാസ താരം പി ടി ഉഷയുടെ ദേശീയ റെക്കോർഡ് മറികടന്ന വിദ്യ ഏഷ്യൻ ഗെയിംസിലെ തന്റെ അപാരമായ പ്രകടനം വീണ്ടും കാഴ്ചവച്ചിരിക്കുകയാണ്. 2026 ഏഷ്യൻ ഗെയിംസ് 400 ഹേർഡിൽസ് ഫൈനലിൽ 54.75 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് വിദ്യ വെങ്കല മെഡൽ നേടി. ഈ ചരിത്ര നേട്ടത്തോടെ വെറുമൊരു മെഡൽ നേട്ടത്തിനപ്പുറം ഇന്ത്യൻ അത്ലറ്റിക്സിൽ പുതിയൊരു നാഴികക്കല്ല് കുറിച്ചിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിനിയായ വിദ്യാരാംരാജ്. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ പി ടി ഉഷ കുറിച്ച 55.42 സെക്കൻഡിന്റെ ദേശീയ റെക്കോർഡാണ് 42 വർഷങ്ങൾക്ക് ശേഷം വിദ്യ തകർത്തത്. ഇതോടെ 400 ഹേർഡിൽസിൽ 55 സെക്കൻഡിൽ താഴെ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി വിദ്യാരാംരാജ് മാറി. 4x400 ഹേർഡിൽസിൽ വിദ്യയുടെ തുടർച്ചയായ 2nd ഏഷ്യൻ ഗെയിംസ് വെങ്കല മെഡലാണിത്. വനിതകളുടെ 400 റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം നേടിക്കൊടുത്തതിലും വിദ്യ നിർണായക പങ്കുവഹിച്ചു. തുടർച്ചയായ ഏഷ്യൻ ഗെയിംസ് മെഡലുകളിലൂടെ വിദ്യാരാംരാജ് കൈവരിച്ച ഈ മികവ് രാജ്യത്തെ വരും തലമുറ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണെങ്കിലും പലപ്പോഴും വിനോദത്തിനായി മാറ്റിവെക്കുന്ന സമയം പോലും ആരോഗ്യത്തിനായി നമ്മൾ ചിലവഴിക്കാറില്ല. എന്നാൽ ആരോഗ്യവും വിനോദവും കൈകോർത്താലോ? വിനോദത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിന്റെയും ജീവിതശൈലി ബോധവൽക്കരണത്തിന്റെയും പുതിയൊരു ലോകം തുറന്നു നൽകുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ഈ കേന്ദ്രം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന മികച്ചൊരിടമായി മാറിയിരിക്കുകയാണ്. പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകി പ്രകൃതിയെ അറിഞ്ഞ് കളിച്ചുല്ലസിക്കാൻ കുട്ടികൾക്കും പഴയ കാലത്തിന്റെ കാർഷിക ഓർമ്മകളിലേക്ക് തിരികെ നടക്കാൻ മുതിർന്നവർക്കും കഴിയും വിധമാണ് പ്രമേഹ രോഗവിദഗ്ധൻ ഡോക്ടർ ജി വിജയകുമാർ പാർക്കിലെ ഓരോ ഇടവും ഒരുക്കിയിട്ടുള്ളത്. അച്ചൻകോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 പ്രധാന ഭാഗങ്ങളാക്കി ഒരുക്കിയിട്ടുള്ള ആരോഗ്യനികേതനത്തിൽ 1970 മുൻപുള്ള അധ്വാനശീലം കൂടുതലുണ്ടായിരുന്ന കാലഘട്ടം, ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിത കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമ ഉപകരണങ്ങൾ എന്നിവ കാണാൻ കഴിയും. കേരളത്തിൽ 1970 2% ആളുകളിൽ മാത്രമുണ്ടായിരുന്ന പ്രമേഹ രോഗം ഇന്ന് 27% ഉയർന്ന സാഹചര്യത്തിലാണ് രോഗപരിചരണത്തിനും രോഗപ്രതിരോധത്തിനുമായി ഇത്തരമൊരു പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. പ്രമേഹ രോഗവിദഗ്ധൻ ഡോക്ടർ ജി വിജയകുമാർ.
3: ആരോഗ്യനികേതനം എന്ന ഈ സ്ഥാപനം കഴിഞ്ഞ 30 വിഭാവനം ചെയ്ത ഒരു പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ഹബ്ബാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 40-50 വർഷമായിട്ട് കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട്. കഴിഞ്ഞൊരു 50 കൊണ്ട് പ്രമേഹരോഗികളുടെ എണ്ണം കൂടുന്നതിനൊരു കാരണം ജീവിതശൈലിയിലുണ്ടായ മാറ്റമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹരോഗികളും മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവരും ഉള്ളത്. അപ്പോൾ ഇതിന്റെ ചികിത്സയ്ക്കും ഇത് വരാതിരിക്കാൻ നോക്കണമെങ്കിലും നമ്മൾ ജീവിതശൈലി ക്രമീകരിക്കണം. തെറ്റായ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് ആഹാരം കഴിക്കുക, ഒട്ടും എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ, അധികരിച്ച മാനസിക സമ്മർദ്ദം, ഇതെല്ലാം നേരിടാനുള്ള ഒരു ഇടമായിട്ടാണ് ആരോഗ്യ വിഭാഗം ചെയ്തിട്ടുള്ളത്.
4: പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടലിന്റെയും ഭൂതകാലം പിന്നിട്ട് 8 കുട്ടികളും അവരുടെ പരിപാലകരും ഒരു കുടുംബം പോലെ കഴിയുന്ന വീടുണ്ട് മലപ്പുറം തേഞ്ഞിപ്പാലത്ത്. 2023 ജെൻസി യുവാക്കളുടെ കൂട്ടായ്മയായ റൈസപ്പ് ഫോറം ആരംഭിച്ച റൈസപ്പ് ഹോം എന്ന സ്ഥാപനമാണ് ആരോരുമില്ലാതായ കുരുന്നുകൾക്ക് തണലൊരുക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ ഹോം കൂടിയാണിത്. 2018 പ്രളയകാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒന്നിച്ച യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇന്ന് 1000-ൽ അംഗങ്ങളുള്ള റൈസപ്പ് ഫോറം എന്ന സംഘടനയായി വളർന്നത്. പരമ്പരാഗത അനാഥാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹവും സുരക്ഷിതത്വവുമുള്ള ഒരു യഥാർത്ഥ കുടുംബ അന്തരീക്ഷമാണ് ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്. 7 വയസ്സുകാരൻ മുതൽ 10 ക്ലാസ് വരെയുള്ള 8 കുട്ടികളും അവരുടെ പരിപാലകരുമാണ് ഇവിടെ കഴിയുന്നത്. പഠനത്തോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ കഴിവുകൾ വളർത്താനുള്ള പിന്തുണയും നൽകുന്നുണ്ട്. ആക്രവസ്തുക്കൾ ശേഖരിച്ചും പിഗ്ഗി ബാങ്ക് നിക്ഷേപങ്ങൾ വഴിയുമാണ് യുവാക്കൾ ഇതിനായുള്ള തുക കണ്ടെത്തുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യക്തിഗത പരിചരണം എന്നിവ ഉറപ്പാക്കുന്നതിനോടൊപ്പം പരിപാലകരായ യുവാക്കൾ സ്വന്തം പഠനവും തൊഴിലും മുന്നോട്ടു കൊണ്ടുപോകുന്നു. സേവനം എന്നതിലുപരി കുട്ടികൾക്കും പ്രായമായവർക്കും പരസ്പരം താങ്ങാവാൻ സാധിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന യുവാക്കൾ പറയുന്നു. ചേർത്തുപിടിക്കലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്ന ഈ സംരംഭം സമൂഹത്തിന് വലിയൊരു മാതൃകയാണ്. വനാതിർത്തികളിലും കാടുകളിലും പടർന്നുപിടിച്ച് സ്വാഭാവിക സസ്യജാലങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും വൻ ഭീഷണിയുയർത്തുന്ന അധിനിവേശ സസ്യമാണ് കൊങ്ങിണി. എന്നാൽ ഈ പാഴ്ചെടിയെ അതിജീവനത്തിനും വരുമാന മാർഗത്തിനുമുള്ള മാധ്യമമാക്കി മാറ്റി മാതൃകയാവുകയാണ് വയനാട്ടിലെ തദ്ദേശീയ സമുദായങ്ങളും ശില്പികളും. വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ കടമ്പക്കാട് കോളൂർ ഊരുകളിലെ യുവാക്കളാണ് ഈ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതം ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സവിശേഷ സംരംഭം പ്രവർത്തിക്കുന്നത്. വനമേഖലയിൽ അതിവേഗം പടരുന്ന കൊങ്ങിണിച്ചെടികൾ വെട്ടിമാറ്റി പുഴുങ്ങി തോലുരിഞ്ഞ് പരുവപ്പെടുത്തിയെടുക്കുന്നു. ശേഷം ജീവൻ തുടിക്കുന്ന ആനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും പൂർണ്ണകായ ശില്പങ്ങളാണ് ഈ തണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട കലാകാരന്മാരുടെ മികവുറ്റ കൈവേലയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും 7 ഉയരമുള്ള കൊമ്പനാനയുടെ രൂപം പൂർത്തിയാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. പരിസ്ഥിതി ഭീഷണിയെ അതിമനോഹരമായ കലയായും വരുമാന മാർഗമായും മാറ്റാമെന്ന് തെളിയിക്കുകയാണ് വയനാട്ടിലെ ഈ വേറിട്ട പരീക്ഷണം. കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും പ്രാദേശിക സമുദായങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനും ഇത്തരം സംരംഭങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.
5: നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതിന് പകരം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഒരു ചെറിയ നന്ദി പ്രകാശനം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സമൃദ്ധിയെ ആകർഷിക്കും. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ആത്മബന്ധം കൂടിയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കൃഷിയിൽ നിന്ന് സ്ഥിരമായ വരുമാനം നേടുക എന്നത് കർഷകർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഉൽപാദന ചെലവിലെ വർധനവ്, വിപണിയിലെ വിലയിടിവ് തുടങ്ങി നിരവധി പ്രതിസന്ധികൾ കർഷകന്റെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരൊറ്റ വിളയെ മാത്രം ആശ്രയിക്കാതെ കൃഷിയുടെ വിവിധ മേഖലകളെ പരസ്പരം കൂട്ടിയിണക്കി മുന്നേറുകയാണ് സമ്മിശ്ര കൃഷി. ഇത്തരത്തിൽ കൃഷിയെ ഒരു സമഗ്ര സംരംഭമാക്കി മാറ്റി സ്ഥിരവരുമാനം കണ്ടെത്തി ജീവിത വിജയം നേടിയ ഒരു കർഷകന്റെ അനുഭവങ്ങളിലേക്ക് നമുക്കിനി കടന്നുചെല്ലാം. തിരുവനന്തപുരത്ത് കുളത്തൂർ താമസിക്കുന്ന സിസിൽ ചന്ദ്രൻ. എത്ര വിസ്തൃതി കുറഞ്ഞ സ്ഥലത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവൻ ഉയർന്ന വിളവും ലാഭവും ഉറപ്പാക്കുന്ന നൂതന കൃഷി സമ്പ്രദായം വിജയകരമായി പ്രാവർത്തികമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കൃഷി അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ജി സന്തോഷ് കുമാറാണ് സിസിൽ ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
4: സമ്മിശ്ര കൃഷി രീതിയിലൂടെ ഒരു സുസ്ഥിര വരുമാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കർഷകനാണ് സിസിൽ ചന്ദ്രൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ICAR സമ്മിശ്ര കർഷകനുള്ള 2025 അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ ഹൈടെക് ഫാമിങ്ങിനുള്ള കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ജേതാവാണ്. അതുപോലെ ഈ വർഷത്തെ ജില്ലയിലെ ക്ഷീര കർഷകനുള്ള അവാർഡ് ജേതാവാണ്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വളരെ നല്ല ഒരു കർഷകനാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് കർഷകർ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു വരുമാനം ഇന്ന് കൃഷിയിലൂടെ സാധ്യമല്ല എന്നൊക്കെ പറയാറുണ്ട്. താങ്കൾ ഇതേക്കുറിച്ച് എങ്ങനെയാണ്, താങ്കളുടെ എന്താണ് അഭിപ്രായം?
5: അത് പറഞ്ഞാൽ ആദ്യം കൃഷിയാണ് ജീവൻ, അടുത്ത് കൃഷിയാണ് എൻ്റെ ജീവിതവും. അപ്പോൾ അതുകൊണ്ട് കൃഷിയില്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആ 35 മുമ്പ് തുടങ്ങിയ കൃഷിയാണ്. ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് നമ്മൾ കൃഷി ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. ആദ്യം ഓപ്പൺ ഫീൽഡ് ഫാമിംഗ് ആയിരുന്നു. ആ ഓപ്പൺ ഫീൽഡ് ഫാമിങ്ങിൽ തന്നെ നമുക്ക്

0: നെല്ല് വയൽ കൃഷിയുണ്ട്, വാഴ, മരിച്ചീനി, പക്ഷിമൃഗാദികൾ എല്ലാം എല്ലാം കൂടെ ഒരു സമ്മിശ്ര കൃഷി ആയിട്ടാണ് ഞാൻ കൊണ്ടുവയ്ക്കും തുടക്കത്തിലേ വന്നത്. ഒരു 10 വർഷത്തിന് മുന്നേ മിനിമം 30 പശുക്കൾ കറക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ 10 പശുക്കൾ പിന്നെ വറ്റ് കറവാണ്. അപ്പോൾ ശരാശരി 30 കറവ് പശുക്കൾ കൊണ്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആടുണ്ട്, 100 ആടുകളുണ്ട്. പിന്നെ കോഴിയുണ്ട്, താറാവുണ്ട്, മത്സ്യകൃഷിയുണ്ട്, കൂൺ കൃഷിയുണ്ട്, പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, പച്ചക്കറി വിപണനമുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് തേന് കൃഷിയുണ്ട്. ഒന്നിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്നും വേസ്റ്റേജ് വരുന്നില്ല, എല്ലാം റീസൈക്കിൾ ആയിട്ട് വരുന്നു. നമ്മൾ ഉദാഹരണത്തിന് വയലിൽ തന്നെ ഇതിപ്പോൾ യന്ത്രവൽക്കരണം കൊണ്ട് കണക്ക് കൃഷി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
1: എത്ര ഏക്കർ വയലുണ്ട്?
0: ഇപ്പോൾ എല്ലാം കൂടെ 10-20 ഏക്കർ നെൽകൃഷി
1: ചെയ്യുന്നുണ്ട്. 20 ഏക്കറിൽ
0: ഇപ്പോൾ പോയി നടത്തിയേ ഉള്ളൂ.
1: ശരി.
0: അപ്പോൾ അത് നമുക്ക് നല്ലൊരു വരുമാനമാണ്. അപ്പോൾ വയലിൽ നിന്ന് കിടക്കുന്ന കച്ചി, ഈ കച്ചി നമ്മൾ പശുവിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡയറി യൂണിറ്റിലെ സ്ലറി എല്ലാം പമ്പ് ചെയ്ത് പാട്ടത്തിനടുത്ത വയലുകളാണ്. നമ്മൾ ഈ വയലിലേക്ക് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ കലർത്തി അതിന് കൊടുക്കും. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ പകുതി പതിരായ നെല്ലുണ്ട്. അപ്പോൾ അരി പാറ്റിയിട്ട് അതിൻ്റെ പൊടിയെല്ലാം നമ്മൾ കോഴിക്ക് കൊടുക്കും. അപ്പോൾ ഉമിയും നമ്മൾ കോഴിക്ക് തന്നെ പൊടിച്ച് തവിടാക്കിയിട്ട് നമ്മളത് കൊടുക്കും.
1: തീറ്റ പ്രത്യേകമായിട്ട് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല.
0: ഇത് നെല്ല് തന്നെ നമ്മൾ നെല്ല് തന്നെ പ്രത്യേകം അരി പാക്കറ്റാക്കിയിട്ട് നമ്മൾ കുത്തരിയായിട്ട് അവലോസ് പൊടിയാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഴുക്കലരിയും കൊടുക്കുന്നുണ്ട്, പച്ചരിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത വരുമാനം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ കോഴിയിൽ നിന്ന് മുട്ട കിട്ടും. അതൊരു സൈഡ് ഇൻകമാണ്, നമുക്ക് വലിയ തീറ്റ ചെലവില്ലാതെ കിട്ടുന്ന ഒരു വരുമാനമാണ്.
1: അതുപോലെ മീൻ വളർത്തലും ഉണ്ടല്ലോ.
0: ആ, മീൻ വളർത്തലുണ്ട്.
1: കോഴിക്കോട് ഈ മീൻ വളർത്തുന്ന കുളത്തിന്റെ മേളിലല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്?
0: ആ, താറാവിന്റെ കൂടാണ് നമ്മൾ. താറാവിന്റെ കൂടും, അതിന്റെ മേളിലാണ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് താറാവിന്റെ കാഷ്ടം മീൻ ഭക്ഷിക്കുകയും അപ്പോൾ അത് വേസ്റ്റേജും വരുന്നില്ല, നമുക്കത് അടുത്ത ഒരു വിപണനത്തിലുള്ള മത്സ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ യൂറിക് ആസിഡ്, നൈട്രജൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിനെ തന്നെ നമ്മൾ പമ്പ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വെള്ളം ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട്
1: എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്.
0: അതെ, ഓരോന്നോരോന്നും കണക്റ്റ് വെച്ചിരിക്കും.
1: ഈ ഇത്തരം വൈവിധ്യമാർന്ന കൃഷികൾ, അതുപോലെ തന്നെ ആട് വളർത്തൽ, കോഴി വളർത്തൽ, പശു വളർത്തൽ, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇത് എങ്ങനെയാണ്, എത്രത്തോളം ജോലിക്കാർ ഇപ്പം ഉണ്ട് ഒരു ദിവസം?
0: നമുക്ക് 15 പണിക്കാർ കൂടെ. എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും, സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്കൊരു
1: 15
0: കുടുംബം കഴിയുന്നുണ്ട്.
1: എങ്ങനെയാണ് അവരുടെ നിങ്ങളുടെ ഒരു ദിവസത്തെ പ്ലാനിങ്? ഇപ്പം തുടക്കം എങ്ങനെയായിരിക്കും?
0: തുടക്കം എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണിക്ക് എണീക്കും. നമ്മുടെ കറവ സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ പാടത്തിലും ഒരു മേൽനോട്ടം നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട്
1: കറക്കുന്ന പശുക്കൾ എത്ര എണ്ണം?
0: കറക്കുന്ന 30 എണ്ണം ഉണ്ട് കറക്കുന്ന പശുക്കൾ.
1: ഒരു ദിവസം എത്ര പാല്?
0: ഒരു ദിവസം ശരാശരി 400-500 കിട്ടും.
1: അപ്പോൾ ഈ പാല് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
0: ആ, പാല് നമ്മൾ കുറച്ച് തൈരാക്കുന്നുണ്ട്, കുറച്ച് നാടൻ നെയ്യ് എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഘട്ടത്തിലേ കുറച്ചുകൂടെ പാക്ക് ചെയ്ത് സെയിൽസ് ചെയ്യാനുള്ള ഒരു ഐഡിയയിൽ.
1: സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ വിൽക്കാനാണോ?
0: ആ, വിൽക്കാനാണ്.
1: നമ്മുടെ അവിടെ ഇപ്പം സൊസൈറ്റിയിൽ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല.
0: സൊസൈറ്റി കൊടുക്കുന്നു, കുറച്ച് കൊടുക്കുന്നുണ്ട്.
1: കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇനി ഭാവിയിൽ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്?
0: ഇല്ല, ഇത്രയും വേഗം സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന പശുവിൻ്റെ പാല് 4 ദിവസത്തേക്ക് എടുക്കില്ല. അത് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യമായിട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി വന്ന് പലപ്പോഴും നമ്മുടെ പച്ചക്കറിക്കും നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും അവർ വന്ന് വിഷരഹിതമാണെന്ന് സർപ്രൈസഡ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു ഹാപ്പിയാണ്. അപ്പോൾ ഞാനും കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്.
1: ഈ നെല്ല് എത്ര ഉൽപ്പാദനം വർഷം എത്ര ഉണ്ടാവും?
0: വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നമുക്കൊരു 25 കിലോ ശരാശരി കിട്ടുന്നുണ്ട്. 2 തവണയാണ് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നത്. ഇരിപ്പ് കൃഷിയാണ്. ഈ കൃഷിയെ നെല്ല് നമ്മളിപ്പോ യന്ത്രവൽക്കൃതമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു
1: യന്ത്രവൽക്കൃതം എന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിയിലാണ്? കൊയ്ത്ത് മാത്രമേ ഉള്ളൂ അതോ നടിയിലും ഒക്കെ?
0: നടിയിൽ നമ്മൾ വിതയാണ് ഉദ്ദേശിക്കുന്നത്.
1: ചെയ്യുന്നത് എന്നിട്ട് കൊയ്ത്ത്
0: യന്ത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മാൻ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ 25,000 രൂപ ഒരു ഏക്കറിന്
1: കൃഷിക്കാവും
0: ചെലവ് വരും. ഇതാണെങ്കിൽ 2,500 രൂപ ആവുന്നുള്ളൂ. പത്തിലൊന്നേ ആവുന്നുള്ളൂ. ഒരേക്കർ കൊയ്യാനായിട്ട് 1-1.5 മണിക്കൂർ മതി.
1: മെതിച്ചും കിട്ടുമോ?
0: കൊയ്ത് അരി പ്രത്യേകിച്ച് മെതിച്ച് പാറ്റി ആ മെഷീൻ തന്നെ പാറ്റി നമ്മൾ പ്രത്യേകം പാക്ക് ചെയ്ത രീതിയാണ്.
1: ഓ, നമ്മൾ മാനുവലായിട്ട് ഇടപെടലൊന്നും വേണ്ട?
0: വേണ്ട. പിന്നെ നമ്മളിപ്പോൾ ഉണക്കി കൊണ്ടാൽ മതി.
1: ഇങ്ങനെ ഒരു മെഷീൻ മേടിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും?
0: മെഷീൻ മേടിക്കാൻ ജോൺ ഡിയറിന്റെ മെഷീൻ ആണെങ്കിൽ 25-40 ലക്ഷം രൂപയ്ക്ക് എടുത്താൽ
1: 25-40
0: സർക്കാർ ഫുൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഏരിയയിൽ വയൽ കുറയാതുകൊണ്ട് നമ്മളത് മെഷീൻ വാങ്ങിക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല, നമ്മൾ വാടകയ്ക്ക് എടുക്കും മറ്റേ.
1: ആ ശരി, ഇതിപ്പോ ഒരു ഇങ്ങനെ ഒരു മെഷീൻ ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മയൊക്കെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേടിക്കാം അല്ലേ?
0: ഇല്ല, നമ്മൾ കൂട്ടായ്മയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഏരിയ കുറവാണ്, നമ്മളിപ്പോ ഒരു 100 ഹെക്ടറിന് അടുത്തേക്കേ ഉള്ളൂ. അപ്പൊ നമ്മള് 4 കോലിന് അടുത്തുനിന്ന് മെഷീന് വാടകയ്ക്ക് എടുത്തിട്ടാ ചെയ്യുന്നത്.
1: ഒരു ദിവസം എത്ര രൂപ വാടകയാവും?
0: 2500 പ്ലസ് ട്രാൻസ്പോർട്ടിങ് ചാർജ്. നമ്മൾ ഒരുമിച്ചുള്ള കൃഷി ആയതുകൊണ്ട് നമുക്ക് അത്.
1: എത്ര കർഷകരാണ്?
0: നമ്മൾ 15 കർഷകർ ഒരുമിച്ച്
1: കൂട്ടായിട്ടാണ് കൃഷി ചെയ്യുന്നത്.
0: തമിഴ്നാട് കൈത്താറിന് ഞാനൊരു അവിടെ നമുക്കൊരു 10 ഏക്കർ കൃഷിയുണ്ട് വേറെ കൃഷിയാണ് ചെയ്യുന്നത്.
1: അപ്പം ഇങ്ങനെ ഒരു മെഷീൻ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പണികളും പൂർത്തിയായി കിട്ടുമോ? എങ്ങനെയാണോ,
0: ഒരു ദിവസം മിനിമം 10 മണിക്കൂർ മെഷീൻ ഓടിക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ
1: നമ്മുടെ നെല്ല് ശരിയാക്കി എല്ലാം അരിയാക്കി എല്ലാം പാക്ക് ചെയ്തെടുക്കുന്നതിന് അത്രയും മതിയാവും? 10 മണിക്കൂറത്തെ ജോലി ഉണ്ടാവും
0: നമ്മുടെ 1 ഏക്കറിൽ നമുക്ക് അത്രയും ആവശ്യമുള്ളൂ.
1: അതെ. ഈ അരിയൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
0: ഈ അരി നമ്മൾ കുത്തരി ആക്കിയിട്ട് അവിലോസ പൊടി ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, അതുപോലെ തന്നെ ഈ പച്ചക്കറി ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഹൈടെക് ഫാമിംഗ് ഏതാണ് ചെയ്യുന്നത്?
0: 1 ഏക്കറിൽ ഹൈടെക് ഫാമിംഗ് ചെയ്യുന്നുണ്ട്.
1: അതിലൊക്കെയാണ് എന്തൊക്കെ ഐറ്റംസ്?
0: ക്യാപ്സിക്കം ഐറ്റം ചെയ്യുന്നുണ്ട് സീസണൽ ബേസ്ഡ്. പിന്നെ സലാഡ് വെക്കുമ്പർ എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ക്രോപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാവലെ മായ വെറൈറ്റി പാവലിടുന്നുണ്ട്. അതിന് നമ്മൾ സ്വയ പരാഗണം നടക്കാത്തത് കൊണ്ട് നമ്മൾ പരാഗണം നടക്കുന്ന നമ്മൾ പൂവെടുത്ത് മെയിൽ ഫ്ലവർ എടുത്തിട്ട് പൂമ്പടി ഫീമെയിലിൽ തട്ടി കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു വാല്യുബിൾ ക്രോപ്പായിട്ടാണ് നമുക്ക് കാണുന്നത്. 110-120 കിലോ വരെ പാവയ്ക്ക് നമുക്ക് കിട്ടും.
1: മെയിൽ ഫീമെയിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
0: നമുക്ക് മെയിലാണെങ്കിൽ നമ്മുടെ പാവയ്ക്കയുടെ അംശം കാണില്ല, വെറും ഫ്ലവർ മാത്രമേ കാണുള്ളൂ. ഫീമെയിലാണെങ്കിൽ കായുടെ അംശം കൂടെ കാണും. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അത്
1: അങ്ങനെയാണ്.
0: ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ആദ്യമേ ഒരു 4-5 ചെടി നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് ചെടിയാണ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു 50%ലാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പേര് പെട്ടെന്ന് ഒരു ഫ്ലവർ എടുത്ത് മെയിൽ ഫ്ലവറിൻ്റെ പൂമ്പൊടി എടുത്ത് ഒരു 10 പൂ വരെ നമുക്ക് ആ പൂമ്പൊടി തട്ടി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബ്രഷിലെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മളത് പെട്ടെന്ന് ഒരു 1 മണിക്കൂറുണ്ട് ഒരു 5 പേരുണ്ട് നമ്മൾ അത്രയും പണി
1: മൊത്തം
0: ചെയ്യാതെ.
1: വളരെ നല്ല രീതിയിലുള്ള ഒരു രീതിയാണ്,
0: നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: ഈ തേനീച്ച വളർത്തുന്നുണ്ടോ?
0: ആ തേനീച്ചയുണ്ട്. നമ്മൾ ഒരിക്കൽ വിട്ട് നോക്കി, അത് ട്രയൽ നോക്കി, പക്ഷെ അത് അത്രത്തോളം സക്സസ് ആയില്ല. ഇനി അടുത്തൊന്നുകൂടെ വേറെ തേനീച്ച ഇട്ട് ചെയ്ത് നോക്കണം. 1 ഏക്കറാണ്
1: പോളിഹൗസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മൊത്തം ഇത് തന്നെയാണോ ചെയ്യുന്നത്?
0: നമ്മൾ ഓരോ സെക്ഷനായിട്ടും അല്ല എന്ന് പറഞ്ഞാല് 25 സെന്റ് പാവലാണെങ്കിൽ 25 സെന്റ് ക്യാപ്സിക്കം ഇടും. നമ്മൾ 25 സെന്റ് നമ്മളിത് സലാഡ് വെക്കുമ്പർ ഇടും. അടുത്തൊരു 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സലാഡ് വെക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഹാർവെസ്റ്റ് ചെയ്ത രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്.
1: ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതിയൊക്കെ എങ്ങനെയാണ്?
0: മാർക്കറ്റിംഗ് നമുക്കിവിടെ നിന്ന് ഒരു 80% ഇവിടെ നിന്ന് സെയിൽ ആയിരുന്നുണ്ട്.
1: ഇത് എവിടുന്നാണ്? നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെയാണോ അതിൻ്റെ സെയിൽസ് നടക്കുന്നത്, അതോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്?
0: അന്യ സംസ്ഥാനത്തുള്ളൊരു ആൾക്കാരും വന്ന് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ ആവശ്യക്കാർ കുറവാണോ? ഇത്
0: ഇപ്പോൾ ആവശ്യക്കാർ കൂടി വരെയാണ്. കാര്യം നമ്മൾ പെസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കീടനാശിനി തളിക്കാത്ത ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ വാങ്ങാനായിട്ട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് അവരെ നമ്മളെ തേടി വരെയാണ്.
1: ഇൻഡിവിഡ്യൽസ് ആണോ വരുന്നത്, അതോ ഏതെങ്കിലും വലിയ ബിസിനസ് ഹൗസുകളാണോ?
0: ബിസിനസ് ഹൗസും വരുന്നുണ്ട്, ഇൻഡിവിഡ്യൽസും വരുന്നുണ്ട്. ഇൻഡിവിഡ്യൽസ് ആണ് കൂടുതൽ വരുന്നത്.
1: അതായത് ഈ പച്ചക്കറി കച്ചവടക്കാർ മൊത്തമായിട്ട് വന്നെടുക്കുകയാണോ ചെയ്യുന്നത്?
0: കച്ചവടക്കാർക്ക് ചില സമയത്ത് മൊത്തമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക്
1: അവരുടെ ആവശ്യം ഡിമാൻഡ്
0: ഇല്ല. നമുക്ക് ലോക്കൽ ഡിമാൻഡ് അല്ലാതെ ഉണ്ട്. നമ്മള് പാലായാലും നമ്മുടെ പച്ചക്കറി ആയാലും അരി ആയാലും നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ.
1: അങ്ങനെ സ്ഥിരം ആൾക്കാരുണ്ട്?
0: സ്ഥിരം ആൾക്കാരുണ്ട്.
1: അതുപോലെ മുട്ട എത്ര എണ്ണം കിട്ടും ഒരു ദിവസം?
0: ഒരു ദിവസം നമുക്കൊരു 400-500 ഇടയ്ക്ക് മുട്ട കിട്ടുന്നുണ്ട്.
1: വേറെ എന്തെല്ലാമാണ് ചെയ്യുന്നത്?
0: നമ്മൾ മുയൽ കൃഷി ചെയ്യുന്നുണ്ട്.
1: എത്രത്തോളം മുയലുകളുണ്ട്?
0: മുയലൊരു 50. നമ്മളത് ബ്രീഡിങ് ആ വിറ്റങ്ങ് പോയാ കുഞ്ഞുങ്ങളെ
1: വിൽക്കുകയാണ്
0: നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ മുട്ട ഹാച്ച് ചെയ്യുന്നുണ്ട്. 10,000 മുട്ട ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്.
1: ഇതിന്റെ പവറൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ വൈദ്യുതി ഇപ്പം ഒരു വലിയ പ്രശ്നമാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പം പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ മെഷീനറി ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിനും ഒക്കെ വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നില്ലേ?
0: ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ സോളാർ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്.
1: ഇപ്പൊ എത്ര രൂപ വൈദ്യുതി ചാർജ് ആയിട്ട് അടയ്ക്കുന്നത്?
0: ഇപ്പൊ നമുക്ക് കൺസപ്ഷൻ റേറ്റ് ആയിട്ട് പോലും മാസം 25,000-30,000 രൂപ അടയ്ക്കുന്നുണ്ട്.
1: ഭാവിയിൽ എന്റെ ഒരു എക്സ്പാൻഷൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
0: ഭാവിയിൽ റോബോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഫീഡായാലും പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആയാലും നമുക്കിതിനകത്ത് വരുന്ന പെസ്റ്റ് ആൻഡ് ഡിസീസ് നേരത്തെ കൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഡിസീസ് വരാണെങ്കിൽ പൂപ്പൽ രോഗം, പൗഡറി മിൽഡ്യൂ, അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് സാലഡ് വെക്കുമ്പോഴൊക്കെല്ലാം ചില സീസണിൽ വരും.

0: പിന്നെ മണ്ടരി വരുന്നത്, മൈറ്റ് ആൻഡ് റിപ്സ് ഈ പച്ചമുളകിൽ വരുന്നത്. അപ്പോൾ ഇത് AI ക്യാമറ വെച്ച് മൊത്തത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇൻഫാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതിന് പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടാൻ പറ്റും.
1: ഈ AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വെക്കുന്നതിന് സാമ്പത്തിക ചിലവ് കൂടുതലല്ലേ?
0: സാമ്പത്തിക ചിലവ് കൂടുതലാണ്. മിനിമം നമ്മൾ ഒരു മൊത്തം പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു 50 lakhs ഒക്കെ ആവും. കാര്യം ഞാനിപ്പോൾ ആദ്യം ഒരു പോളി യൂസ് ചെയ്തിട്ടാണ്, അത് 10 lakhs ആയിരുന്നു. അത് ഒരു വർഷം കൊണ്ട് ബ്രേക്ക് ഈവൻ ആക്കി, വീണ്ടും ഒരു 50% കൂടെ ചെയ്ത്. അത് രണ്ട് വർഷം കൊണ്ട് 25 lakhs ആയിരുന്നു. രണ്ട് വർഷം കൊണ്ട് ലോൺ ബ്രേക്ക് ഈവൻ ആക്കി, വീണ്ടും ഞാനൊരു 50% കൂടെ ചെയ്ത്. അപ്പോൾ അത് രണ്ട് വർഷം കൂടെ കൊണ്ട് ബ്രേക്ക് ഈവൻ ആക്കി. അപ്പോൾ ഇത് സെൻസസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രൊഡക്ടിവിറ്റി കൂടും. ഈ 10 times എന്ന് പറഞ്ഞൊരു
1: 20
0: ഇരട്ടിയാക്കാൻ പറ്റും. ഇരട്ടിയാക്കാൻ പറ്റും എന്നാണ് ഒരു ഐഡിയ. ഇസ്രായേലിലൊക്കെ ആ ടെക്നോളജിയാണ്
1: ഉപയോഗിക്കുന്നത്.
0: അവർക്ക് അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഷേപ്പും നമുക്കെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ ഫ്രൂട്ടെല്ലാം ഒരേ ഷേപ്പായിട്ട് സെറ്റ് ചെയ്ത് വരും. നമുക്ക് ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഈ കാ വന്ന് ബോട്ടിൽ നെക്ക് പോലെ ഇരിക്കും. ഈ ആളുകളിങ്ങനെ നമ്മൾ ഒരേ ഷേപ്പുള്ള കായാണ് ആൾ എടുക്കാൻ ഉത്സാഹിക്കും, താല്പര്യപ്പെടുന്നു. നമ്മുടെ ബയല് തന്നെ മെക്കനൈസേഷൻ ആക്കി തുടങ്ങിയപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, താല്പര്യപ്പെടുന്നുണ്ട് കൃഷിയിലേക്ക്
1: ചെറുപ്പക്കാർ.
0: കാരണം നമുക്കിതിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മെക്കനൈസേഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരു ഏക്കർ കൊയ്യാനായിട്ട് നമുക്ക് 25,000 മുടക്കിയിരുന്നതിന് അതിൻ്റെ 2,500
1: പത്തിലൊന്ന്.
0: നമുക്ക് രണ്ട് ദിവസം കൊണ്ട് കൊയ്യുന്നത് ഒറ്റ മണിക്കൂർ കൊണ്ടിവിടെ കൊയ്ത് അതിന് പ്രത്യേകിച്ച് പതിരും നെല്ലും പ്രത്യേകം തിരിച്ചു കിട്ടുകയാണ്.
1: ഇതുപോലെയുള്ള കർഷക കൂട്ടായ്മകളൊക്കെ ഇതുപോലെ വളർന്നു വന്ന് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനപ്പെടുത്തി കൃഷി രീതി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു ഉൽപാദനവും നടക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ഇതിന് സ്വയം പര്യാപ്തം സാധിക്കും അല്ലേ?
0: 100% സാധിക്കും. മാത്രമല്ല നമ്മുടെ കൃഷി വല്ലൊരു സുനിൽകുമാർ ഉണ്ട്, കൃഷി അസിസ്റ്റന്റ്. പുള്ളി നല്ല ഊർജ്ജസ്വലനാണ്. ഇതേപോലുള്ള ആളുകളെ നല്ല ഫുൾ സപ്പോർട്ട്. രാത്രി എന്നോ പകലൊന്നോ ഇല്ല, ഈ വയൽ കൃഷി ചെയ്യാൻ എല്ലാത്തിനും പുള്ളി നല്ല സപ്പോർട്ടാണ്. നമ്മളെ കൊണ്ടൊരു ബാക്കിൽ നിന്ന് തള്ളു തള്ളിയിട്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൃഷി വകുപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ കർഷകർ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഊർജ്ജസ്വലതയാണ് അതിൻ്റെ സമയത്തിന് 10th തന്നെ ഇപ്പോൾ കൃഷി ഇറക്കി.
1: അതുകൊണ്ട് അവിടെ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഇതുപോലെ ഉള്ള കർഷകർ, നിരവധി കർഷകർ ഇപ്പം നമ്മളെ ശ്രോതാക്കളായിട്ടുള്ളവരും ഒക്കെ നമ്മളെ കേൾക്കുന്നുണ്ടാവും. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്?
0: നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണം.
1: ഒരിക്കലും ഒരു നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല.
0: അത് ഒരിക്കലും കർഷകനെ സംബന്ധിച്ച് ശരിയല്ല. നമ്മളത് ഒരിക്കലും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളടുത്ത് വീണ്ടും നമ്മൾ വയലിളക്കിയിട്ട് നമ്മളടുത്ത് വിതയിടയാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. രണ്ടാമത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അന്നം വേണം, ആഹാരം വേണം. എന്നാൽ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് എല്ലാം മെക്കനൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു 50% കൂടെ നമ്മളൊരു പടി മുന്നേറും. അപ്പം നമുക്ക് തന്നെ കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ സമ്മിശ്ര കൃഷിയാണ് ഏറ്റവും നല്ലത്. ഒരു കൃഷിയിലല്ലെങ്കിൽ നമുക്ക് വേറൊന്നില്, നമുക്ക്
1: ഒന്നിൽ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും മറ്റേതിൽ.
0: മാത്രമല്ല ഇത് നമുക്ക് പണിക്കാരെ സ്ഥിരമായിട്ട് നിർത്താനും പറ്റും. നമ്മൾ വയൽ കൃഷി ചെയ്ത് അവർക്ക് പണിക്കാർക്ക് അടുത്ത പണി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് നമുക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടുകയാണെങ്കിൽ അപ്പം നമ്മളിവിടെ അവർ ഫുള്ളായിട്ട് സഹകരിച്ചേക്കും.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം. നന്ദി.
0: നന്ദി. നമസ്കാരം.
2: സമ്മിശ്ര കൃഷി കൃഷിയിടത്തിലെ വൈവിധ്യം മാത്രമല്ല കർഷകന്റെ ജീവിതത്തിലെ സ്ഥിരതയും സുരക്ഷയും കൂടിയാണ്. കൃഷിയെ സ്നേഹിച്ച് അറിവോടെ ആസൂത്രണം ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് മുന്നേറിയാൽ കൃഷിയിലൂടെ ജീവിത വിജയം നേടാമെന്നതിന് ഈ കർഷകന്റെ അനുഭവം ഒരു പ്രചോദനമാകട്ടെ. സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷി രീതികൾ അവലംബിക്കുന്ന തിരുവനന്തപുരത്ത് കുളത്തൂരുള്ള സിസിൽ ചന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിസിൽ ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം. 9447200215.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെ.

0: കാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,800 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 10,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്യുണ്ടലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൗരി തുടങ്ങിയവയുമാണ്. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്. പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ, ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലായി ഒക്ടോബർ 16 രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. യോഗ്യത, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡാറ്റ ഫോം എന്നിവയ്ക്ക് painav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04862-232205. കട്ടപ്പന ഗവൺമെൻറ് ITIയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ഈഴവ, ബില്ലവ, തീയ വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തും. ഒക്ടോബർ 7 ബുധനാഴ്ച രാവിലെ 10:30 കട്ടപ്പന ഗവൺമെൻറ് ITIയിൽ വെച്ച് അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസറിൽ താഴെയില്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന മേൽത്തട്ടിൽ പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡും അവയുടെ പകർപ്പുകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 04862-27226. കട്ടപ്പന അഡീഷണൽ ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള ചക്കുവള്ളം, വണ്ടൻമേട് ഇരട്ടയർ പഞ്ചായത്തുകളിലെ അംഗൻവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോഴിമുട്ട വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. ഒക്ടോബർ 9 ഉച്ചയ്ക്ക് 1 മണി വരെ ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 9745-50602. മറ്റൊരു നമ്പർ 8089-56022.

ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള മൊബൈൽ ഭക്ഷ്യപരിശോധനാ ലാബോറട്ടറി വാഹനം ഇനി പറയുന്ന തീയതികളിൽ വിവിധ സർക്കിളുകളിലെത്തും. പൊതുജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ പരിശോധനയ്ക്കായി നൽകാവുന്നതാണ്. തീയതി, സർക്കിൾ, ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ, പേര് എന്നിവ ഇനി പറയുന്നു. ഒക്ടോബർ 9 വരെ ഇടുക്കി സർക്കിൾ, ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ സൈജു കെ രാമനാഥ്. ഫോൺ നമ്പർ 7593873302. ഒക്ടോബർ 12 മുതൽ 17 വരെ പീരുമേട് സർക്കിൾ, ഡോക്ടർ മിഥുൻ. 8943346545. ഒക്ടോബർ 19 മുതൽ 24 വരെ ഉടുമ്പൻചോല സർക്കിൾ, ജോയിസ് മരിയ ജോസഫ്. 7593873304. ഒക്ടോബർ 26 മുതൽ 31 വരെ തൊടുപുഴ സർക്കിൾ, ഡോക്ടർ എം രാഗേന്ദു, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ. 8943346544. January 1 to August 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ തൊഴിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഒക്ടോബർ 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ തൊഴിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിമുക്ത ഭടന്മാരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04862222 904 എന്ന നമ്പറിൽ

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5th കൗട്ടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വികസിക്കുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. കഴിഞ്ഞ 4.5 വർഷത്തിൽ 31 വികസിത വികസ്വര രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ നടന്ന സംസ്ഥാനതല ഗോപാലക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ കന്നുകാലി കർഷകരും ഉൾപ്പെടുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: गांवों में बनाएंगे और 46,000 डेयरियों को मजबूत करेंगे. 75,000 नई डेयरियां बनाने में सबसे ज्यादा डेयरी मेरे मध्य प्रदेश में बनने वाली है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപഥ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിലുൾപ്പെടുന്നു. ഭരണനിർവഹണ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസനം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരന്തര പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ 5th കൌട്ടില്യ ഇക്കണോമിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. GST, പാപ്പരത്ത നിയമം, തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ കേന്ദ്ര സർക്കാർ ദേശീയ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തിയതായി ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഫ്ലൈ ദുബായ് വിമാനത്തിൽ കോ പൈലറ്റ് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ. വിമാനം പറക്കുന്നതിനിടെ ഫ്ളൈറ്റ് ഡെക്കിനുള്ളിൽ വെച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രാഷ് ആക്സ് ഉപയോഗിച്ച് കോ പൈലറ്റ് ക്യാപ്റ്റനെ ആക്രമിക്കുകയും വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചെന്നും എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാങ്കേതിക പരിശോധനകളും ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനവും പൂർത്തിയാക്കിയ ശേഷം അന്തിമ വിവരങ്ങൾ അറിയിക്കുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട MT കാസിമാത്രി കുവൈറ്റ് ടാങ്കറിലുണ്ടായിരുന്ന 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർത്തീകരിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ദൌത്യത്തിൽ സഹായിച്ച ഒമാൻ ഭരണകൂടത്തിന് നന്ദി അറിയിച്ച എംബസി ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും തങ്ങളുടെ കടമയാണെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് 12 വർഷം പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്തത്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം ഈ മാസം 8 ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഉത്തർപ്രദേശിലെ ഹിൻഡോൺ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന പരേഡിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അഭിവാദ്യം സ്വീകരിക്കും. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ, ഒറ്റത്തവണ ആക്രമണത്തിനുള്ള ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. ഒരു റിപ്പോർട്ട്.
3: ഏഷ്യൻ ഗെയിംസിലെ ഇന്നത്തെ മത്സരങ്ങളിൽ ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർസ് സ്വർണം നേടി. ഗോൾഫ് ടീമിനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പയത്തിൽ വനിതകളുടെ വ്യക്തിഗത റീകർവ് ഇനത്തിൽ കുങ്കും മോഹോട്ട് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം സ്വന്തമാക്കിയത്. 212 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 57 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ അമൻ സഹ്രാവത് സ്വർണം നേടി. വനിതകളുടെ ഗുസ്തിയിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ അന്തിം പങ്കൽ വെള്ളി നേടിയപ്പോൾ 97 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് പൂനിയ വെങ്കലം കരസ്ഥമാക്കി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 1-5 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുമോദിച്ചു. ഗെയിംസിന്റെ നാളത്തെ സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യൻ പതാക വാഹകയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന് 352 റൺസ് വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. വ്യവസായ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡെസ്കുകൾ പ്രവർത്തിക്കുക. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നിക്ഷേപാധിഷ്ഠിത വളർച്ചയിലേക്ക് വഴികാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡാനന്തരം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ, വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുസുരക്ഷ, ക്രമസമാധാനം, സുഗമമായ ഗതാഗതം എന്നിവ ഉറപ്പാക്കുന്നതിനായി ന്യൂഡൽഹിയിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 നിലവിലുണ്ടെന്ന് ഡൽഹി പോലീസ്. അനധികൃത ഒത്തുചേരലുകൾ, പൊതുപ്രസംഗങ്ങൾ, പ്രകടനങ്ങൾ, ധർണകൾ തുടങ്ങിയവ നിരോധിച്ചുകൊണ്ട് DCP പൊതു അറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കും അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരിക്കുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ PMMentos.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കന്നുകാലി വളർത്തൽ മേഖലയുടെ

0: വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഷാൻചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്ന് നമുക്കൊരു കുസൃതി ചോദ്യം കേട്ടാലോ. മുകളിലൂടെ പോകുമ്പോഴും നിലത്ത് തൊടാത്തത് ഏത്? ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻചേച്ചി പറഞ്ഞുതരാട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ഇതളുകളിൽ നമ്മൾ കേട്ടത് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടികളായിരുന്നു. അവരുടെ പരിപാടികളുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. ഒരു സംസ്കൃതം ഗ്രൂപ്പ് സോങ് കേൾക്കാം. എലൈൻ, റോസ്, ബാബുവും ഫ്രണ്ട്സും ആണ് കേട്ടോ പാടണേ.

மகா சரி ம.

പാരതിം ആരാധയാമഹ. സരി സരി മാരി മരി മ പാ മ പ പ പ നീ പ നി സ സരി സരി.

0: മിയ റോസ് ബിനീഷ് ഒരു പ്രസംഗം പറയുന്നുണ്ട്.
1: നമസ്കാരം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സുവർണ കാലഘട്ടത്തിലാണ്. വിരൽത്തുമ്പിൽ ലോകത്തിലെ ഏതറും ലഭ്യമാകാൻ കഴിയുന്ന മൊബൈൽ ഫോണുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂട്ടാനാവാത്ത ഭാഗമായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പഠന കാര്യങ്ങൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മൊബൈൽ ഫോൺ നൽകിയ പിന്തുണ ചെറുതല്ല. എന്നാൽ ഈ കുഞ്ഞുപകരണം നമ്മെ എത്രത്തോളം സഹായിക്കുന്നുവോ അത്രത്തോളം തന്നെ നമ്മുടെ ഭാവിക്ക് ഭീഷണിയാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിനും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ അതൊരു മികച്ച പഠനോപകരണമാണ്. എന്നാൽ അതിരുകടന്ന ഉപയോഗം അഥവാ മൊബൈൽ അഡിക്ഷൻ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കുന്നു. അമിതമായ ഫോൺ ഉപയോഗം കുട്ടികളിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാക്കുന്നു. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഗെയിമുകളും സമയം കളയുമ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. രാത്രി വൈകി ഫോൺ ഉപയോഗിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്കും കണ്ണുകളുടെ കാഴ്ചശക്തി കുറയുന്നതിനും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. സർഗാത്മകമായി ചിന്തിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും കൂട്ടുകാരോടൊത്ത് പുറത്തിറങ്ങി കളിക്കാനും കിട്ടുന്ന വിലപ്പെട്ട സമയമാണ് ഫോൺ സ്ക്രീനിന് മുന്നിൽ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ ഫോണിന്റെ യജമാനനാകണം, അടിമയാകരുത്. പഠനാവശ്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കുക. ഗെയിമുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വ്യക്തമായ സമയ നിശ്ചിത പരിധി നിശ്ചയിക്കുക. പഠിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഫോൺ ദൂരെ മാറ്റിവെക്കുക. ഫോൺ സ്ക്രീനിൽ നിന്ന് കണ്ണുയർത്തി യഥാർത്ഥ ലോകത്തിലെ സൗഹൃദങ്ങളും വായനകളും കളികളും ആസ്വദിക്കാൻ തയ്യാറാക്കുക. നമ്മുടെ ഭാവിയും ആരോഗ്യവും നമ്മുടെ കൈകളിലാണ്. സാങ്കേതിക വിദ്യയെ നമ്മുടെ വളർച്ചയ്ക്കായി മാത്രം ഉപയോഗിക്കാം.
0: ഒരു സംസ്കൃത ലളിതഗാനം കേട്ടാലോ? നിവേദ അനിൽകുമാറാണ് പാടണേ.

ಚನರಂಚಯೃತ್ಯಂ ಗೋಪರಿಪಾಲನ ಪಾಲಯ ಸತತಂ ಕೃಷ್ಣ.

ഭാഗ്യനായില്ലേ, അല്ല വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേത്താതൃകത്താതെ, വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേത്താതൃകത്താതെ, പടക്കളം തന്നിൽ ഒരു മഹാവിരുദൻ വന്നല്ല പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ മിശബഹുക്ഷേമമാണല്ല, അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃ

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം എന്തായിരുന്നു? മുകളിലൂടെ പോകുമ്പോഴും നിലത്ത് തൊടാത്തത് ഏത്? ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? നിഴൽ. ഇന്നത്തെ ഇതളുകളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷയൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കാം. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
1: സാഹിത്യവേള.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം രമാ പി നായർ എഴുതി ചൊല്ലുന്ന കവിതകൾ.
3: കതിരുനുള്ളുവാൻ മാത്രമുയരുന്ന കരമതേതെന്നു കണ്ടു.

മൂതാരും ചമയമില്ലാതെ ജീവിതയാത്രയിൽ ചപലനായി കഴിഞ്ഞിടരുതാരും. പ്രകൃതി ഇനിയും ഒരുപാടു നേരം ഇപ്പുഴയുടെ അരികിലൂടെ നാമേറെ നടക്കണം. ചിറകു നീർത്തി പറക്കുന്ന പക്ഷിതൻ ചിറകൊടിയൊച്ച കേട്ടു നടക്കണം. വന്മരക്കൊമ്പിനരികിലെ കാന്തനായി കാത്തി

കനവു നീണ്ടങ്ങു സത്യത്തിലെത്തുന്നു, നിണമൊഴുക്കി ഉദിക്കുന്ന നേരത്തും കണമുയർത്തുന്നു അസ്തമയത്തിലും. നിഴലടർത്തി പ്രതിഫലിച്ചിടുവാൻ പുഴയതെന്തുമറിഞ്ഞു വിലസുന്നു, പതയുയർത്തിയൊഴുകിയിടുമപ്പോഴും വേലിയേറ്റമിറക്കത്തിലൊക്കെയും.

പ്രകൃതിയാണിന്നേറ്റവും ഉത്തമൻ. വികൃതി പലതും ചെയ്യുന്നു എങ്കിലും സുകൃതി തന്നു രക്ഷിക്കുമെപ്പോഴും. പൊൻപുലരി. മഴ

ൂക്കിട്ടു പരന്നേ പോയി ഇരുട്ടൊന്നു മാറുവാനായി മരക്കൊമ്പിലിരുന്നോര കിളിക്കൂട്ടം

0: നിങ്ങൾ ഇതുവരെ കേട്ടത് രമാ പി നായർ എഴുതി ചൊല്ലിയ കവിതകൾ. സാഹിത്യവേളയിൽ അടുത്തത് അനുസുമോൾ കുട്ടപ്പൻ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ.
1: വിളക്ക് കാലിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കേവലം നിശ്ചിത സമയത്തെ ജീവിതത്തെ പേറി നടക്കുന്ന കുഞ്ഞു പ്രാണികൾ ആഹ്ലാദിക്കണമെന്ന് കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ എന്തോ ഒരു വിതമ്പൽ. നഷ്ടപ്പെട്ട ഇന്നലകൾ, എനിക്കായി ഒന്നും ബാക്കി വെച്ചിട്ടില്ലാത്ത ബാഹ്യപത്രത്തിൻ്റെ ചിതലരിച്ചു തീർന്ന ഒരുപിടി ഓർമ്മകൾ മാത്രമാണ്. തിരശ്ചീനമായൊരു ശീല കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ മറയ്ക്കുന്നു. ഒരുപക്ഷേ ഈ ഏകാന്തതയുടെ ലോകം എനിക്കായി സമ്മാനിച്ച കാലത്തിൻ്റെ മറ്റൊരു വികൃതിയുമാകാം. എന്തു തന്നെയായാലും ഇന്നയുടെ ചുമതലകളെ നാളെയുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ച് സ്വസ്ഥമായി ഒന്ന് മയങ്ങാം. പതിവുള്ളതുപോലെ തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ കയ്യിലെടുത്ത് ഒരുമിച്ച് വിഴുങ്ങി ഇനിയൊന്നും ഓർമ്മയിലുണ്ടാവില്ല. ഇനി ഒരു മയക്കമാണ്. അടുത്ത വീട്ടിലെ സുധചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാം. എന്തു രസമാണ്! ഇവർ ഇവിടെ ഈ നാല് ചുവരുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കേണ്ടതേയല്ല. പാവം, കാലത്തിൻ്റെ കയ്പുനീരുറവുകൾ അവരുടെ ജീവിതത്തെ ഇങ്ങീ വിധമെത്തിച്ചു. കൗമാരത്തിൻ്റെ തളരിലുകൾ മുട്ടിടുമ്പോഴേക്കും ഇവൾ പെണ്ണല്ലേ, എന്തിനാ പഠിപ്പിക്കുന്നേ, കെട്ടിച്ചു വിടണം. എങ്കിലേ ആയ കാലത്ത് മക്കളുമുണ്ടായി അവരെയും വളർത്ത് അവരുടെ കാര്യം നോക്കാൻ പറ്റൂ. ഇതാണ് ഇന്നത്തെ മാതാപിതാക്കന്മാരുടെ ചിന്താഗതി. കൗമാരത്തിൻ്റെ ആദ്യ പടവുകൾ കാൽ ചവിട്ടുമ്പോഴേക്കും സിന്ദൂര രേഖകൾ അവളുടെ നെറ്റിപ്പടർപ്പുകളിൽ ഇടം നേടിയിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ കൈപ്പേറിയ നോവുകളുടെ ഭാണ്ഡവുമേറി ഭാര്യയുടെ കടമകളും ഒരമ്മയുടെ ചുമതലകളുമായി മറ്റൊരു തലമുറയെ വാർത്തെടുക്കുവാൻ അവൾ പാടുപെടുന്നു. സുധചേച്ചിയുടെ പാട്ടുകൾ കേട്ട് ഇന്നത്തെ ചുമതലകൾ നാളെയുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ച് ഞാനും മയങ്ങാൻ തുടങ്ങുന്നു. പ്രഭാതകിരണങ്ങൾ രാവണ അന്ധകാരത്തെ കീഴ്പ്പെടുത്തി കിഴക്കൻ ചക്രവാളത്തെ മെല്ലെ തഴുകി ഉണർത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസംബർ മാസത്തിലെ മഞ്ഞു പുതച്ച ഒരു പ്രഭാതം. പതിവുള്ളതുപോലെ തന്നെ നികിത ടീച്ചർ എനിക്കുള്ള ചായയുമായി ഉമ്മറത്തിരിക്കുകയാണ്. ഇനി അല്പം കുശലം പറച്ചിലാണ്. ഗുഡ് മോർണിംഗ് നികിത. ഹാ, ടീച്ചർ എഴുന്നേറ്റോ? ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ താൻ നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തണ്ട എന്നു കരുതി ഞാനിവിടെ ഇരുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും എത്ര മനോഹരമാണ്! പതിയെ ഞാൻ വീട്ടിൽ നിന്നുമിറങ്ങി ഓരോ പുൽനാമുകളുടെ കുളിർമ തൂകുന്ന അനുഭൂതി പകരാൻ എന്തു ഭംഗിയാണ്! മറ്റൊരു തരത്തിലുമുള്ള പരിഭവമോ പരാതികളോ ഇല്ലാത്ത എന്തു ഭംഗിയിലാണവ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്! അനു, നീ വരുന്നില്ലേ? സമയമേറെ വൈകി. നികിത, ഞാൻ ദാ വരുന്നു. നഗരത്തിലെ ഒരു പ്രധാന സ്കൂളിലെ അധ്യാപികയാണ് നികിത. 5 വർഷമായി സേവനം ചെയ്തു വരുന്നു. അന്നുമുതലുള്ള പരിചയമാണ് നികിതയുമായി എനിക്ക്. പ്രായത്തിൻ്റേതായ ചുളിവുകൾ നികിത ടീച്ചറിൻ്റെയും മുഖത്ത് ഇടം നേടിക്കഴിഞ്ഞിരുന്നു. ശോഷിച്ച കൈകളും വെള്ളനാരുകൾ പോലുള്ള മുടിയിടകളും ഒട്ടിയ വയറും ഇടിഞ്ഞു തൂങ്ങിയ മാറുകളുമുള്ള ഇരുണ്ട് നിറം

ഉള്ള വിറയ്ക്കുന്ന കാൽച്ചുവടുകളുമായി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പാടുപെടുന്ന ഒരു സ്ത്രീ. നികിത, എനിക്കൊരിടം വരെ പോകണം, ഇന്നു ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ എന്നും നികിതയുടെ ഒരു സഹായിയായി ഞാനും സ്കൂളിൽ പോകാറുണ്ട്. ഇന്നെനിക്ക് മറ്റൊരു യാത്രയുണ്ട്. നികിതയുടെ പോക്കിനെയും നോക്കി വഴിയരികിൽ ഞാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ കാലത്തേക്കൊരു തിരിച്ചുപോകലാണ് ഇന്നെനിക്ക്. നികിത പോയ പുറകു തന്നെ ഞാനും തയ്യാറായി. ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൻ്റെ ഗന്ധം എൻ്റെ നാസഗ്രന്ഥങ്ങൾ തുളച്ചുകയറി. അലമാരകൾക്കിടയ്ക്ക് സൂക്ഷിച്ചു വെച്ച ഒരുപിടി മായ്ക്കാനാവാത്ത ഓർമ്മകൾ ഉറങ്ങുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ സൂക്ഷിച്ചു വെച്ച ഏറ്റവും അഹങ്കാരത്തോടെ ഞാൻ കാത്തുവച്ച ആ മനുഷ്യൻ്റെ ഓർമ്മകൾ.

ഒരു കാലത്തിനപ്പുറത്തേക്ക് മായ്ക്കാനാവാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം എനിക്കെല്ലാമായി മാറി. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കണ്ടുമുട്ടലാണെന്ന് എന്തിനായിരിക്കാം. മുഖമാകെ ചുളിവുകൾ വീണിട്ടുണ്ടാവും. പ്രായത്തിൻ്റേതായ വെള്ളിനാരുകൾ അദ്ദേഹത്തിനും വന്നിട്ടുണ്ടാവും. നീലനിറമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരം. അതുകൊണ്ട് തന്നെ നീലനിറം അറിഞ്ഞു വേണം ഇന്ന് പോകാൻ. ആർത്തിലമ്പി അലയടിക്കുന്ന തിരമാലകൾ എന്നെ വിഴുങ്ങാനെത്തുന്നതുപോലെ തോന്നി. നേരമേറെ വൈകി. മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം എന്നെ ലക്ഷ്യമാക്കി കടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് അദ്ദേഹമാണ്. ഒരു കാലത്തിനപ്പുറം എന്തു ഗാംഭീര്യമുള്ള മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇപ്പോഴിതാ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വാക്കുകൾ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നു. കലങ്ങിയ കണ്ണുകൾ പരസ്പരം വിതുമ്പാൻ കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ട എന്നോട്, അസ്തമയ സൂര്യൻ, സിമി, നീ എവിടെയാണ്? എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം. അല്പനേരം ഒന്നു വരുമോ? ദാ വരുന്നു അച്ഛാ. മെല്ലിയൊന്ന് എന്നെ എഴുന്നേൽപ്പിക്കാമോ നിനക്ക്? സിമി മെല്ലെ എൻ്റെ തോളിൽ കൈകളമർത്തി സാവധാനം എന്നെ എഴുന്നേൽപ്പിച്ചു. മതി മോളെ, ഇനി നീ പൊയ്ക്കോ. പിന്നെ ഇന്നത്തെ പത്രം തന്നേരെ, എനിക്ക് വായിക്കാനാണ്. ശരി അച്ഛാ. ചെറുപ്പം മുതൽ വായന എൻ്റെ ശീലമാണ്. ഉമ്മറത്തു നിന്ന് ആരുടേക്കോ കുശലം പറച്ചിൽ കേൾക്കാം. ആരാണാവോ എന്നെ കാണാനാവുമോ? 11 വർഷമായുള്ള ഒരേ കിടപ്പാണ്. ദൈവത്തിന് പോലും ഈ ഉള്ളവനെ വേണ്ട. ഇന്നീ ചുമരുകളാണ് എൻ്റെ ലോകം. ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. രോഗാവസ്ഥയിൽ ആകുന്നതിനു മുൻപ് എന്ത് പ്രൗഢിയോടെ നടന്ന മനുഷ്യനാണ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയും. വെളുത്ത പാരഗൺ ചെരുപ്പും ഉടയാതെ തേച്ചുമിനിക്കിയ വസ്ത്രവും ധരിച്ച് നടക്കുന്നതും എല്ലാ കാര്യങ്ങളുമുള്ള കൃത്യനിഷ്ഠയും. ഇപ്പോൾ ഈ അവസ്ഥയിൽ അച്ഛനെ കാണേണ്ടി വന്നതിനെ ഓർത്ത് ഞങ്ങൾക്കതിയായ വേദനയുണ്ട്. ഞങ്ങളെ കണ്ടാൽ അച്ഛന് കൂടുതൽ വിഷമമാകും. അതിനാൽ ഞങ്ങൾ പിന്നീട് വരാം. അച്ഛനോട് പറഞ്ഞേക്കൂ. മോളെ, ആരാ വന്നത്? അപ്പുറത്തെ വീട്ടിൽ വന്ന വിരുന്നുകാരാണ്. എന്നോട് അച്ഛൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. അച്ഛാ, ഞാൻ കോളേജിലേക്ക് പോകുന്നു. മരുന്നും ഭക്ഷണവും മേശയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. കഴിക്കണേ. ശരി മോളെ. എന്തു കരുതലാണ് ഇവൾക്കെൻ്റെ കാര്യത്തിൽ. ദൈവമേ, എല്ലാം നല്ലതിന്. എല്ലാവരും പോയി. വീടുറങ്ങി. ചുറ്റും നിശബ്ദം. ക്ലോക്കിലെ സൂചി ടിക് ടിക് എന്ന് അടിച്ചുകൊണ്ടേയിരുന്നു. കണ്ണിന് ഇന്നലത്തെക്കാളും മൂടൽ കൂടി വന്നിട്ടുണ്ട്. ഷുഗർ രോഗം പിടിപെട്ടതിൽ പിന്നെയാണ് ഈ വ്യത്യാസം കണ്ണിന് തുടങ്ങിയത്. വീടിന് ചുറ്റും പലതരം ശബ്ദങ്ങൾ കേൾക്കാം. വീടിന് പുറത്തിറങ്ങാൻ അടങ്ങാത്ത ആഗ്രഹം. പക്ഷികൾ കൂട്ടം കൂടി വന്ന് അവിടെവിടെയായിരിക്കുന്നു. മുറ്റത്തെ മണ്ട ഉണങ്ങി തെങ്ങിലാണ് അവരുടെ വാസം. അണ്ണാരക്കണ്ണൻ മുറ്റത്ത് നിൽക്കുന്ന മൂവാണ്ടൻ മാങ്ങയുടെ പഴം കിന്നരി പല്ലുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരമായി മൊബൈൽ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. ഹലോ. എടാ, ഞാൻ വിൽസനാണ്. നിനക്ക് സുഖമാണോ? എങ്ങനെയുണ്ടിപ്പോൾ? ഹലോ സണ്ണിച്ച, പറയടാ. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മരുന്നുണ്ട്. മരുന്നുകൊണ്ട് തന്നെ ജീവൻ നിലനിന്നു പോകുന്നു. നീണ്ട അരമണിക്കൂർ സമയത്തിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സംഭാഷണം അവസാനിപ്പിച്ചു. ഒരു മനുഷ്യനോടെങ്കിലും എൻ്റെ വിവരങ്ങളൊന്നു പറയാൻ, കുറേയധികം ഒന്ന് സംസാരിക്കാൻ എനിക്ക് ആർത്തിയാണ്. ഒരുതരം അടങ്ങാത്ത ദാഹം. പക്ഷേ ഇതിനിടയിൽ എൻ്റെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. മരുന്നുകളെല്ലാം തീരാറായി. ഇനി എൻ്റെ കയ്യിൽ പണവുമില്ല. ഞായറാഴ്ച ആരെങ്കിലും വരുമായിരിക്കും എന്നെ കാണാൻ. ആരെങ്കിലും വന്നാൽ കുറച്ച് പൈസ തരാതെ പോവാറില്ല. ഇരുന്നും കിടന്നും ഇനി എത്ര നാൾ? പണിയെടുത്ത് നടന്ന കാലത്ത് എന്നെ എല്ലാവർക്കും ആവശ്യമായിരുന്നു. ഈ നാട്ടിലെ മുതലാളിമാർക്കെല്ലാം എന്നെ ആവശ്യമായിരുന്നു. എന്നാൽ എൻ്റെ ഈ വീഴ്ചയിൽ മുഖം തിരിച്ചു പോകുന്നവരാണ് പലരും. ഭാര്യയും കുഞ്ഞിനെയും ഓർത്താണ് ഞാൻ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. വിധിവില്ലനായി ഓരോ വികൃതിയും എൻ്റെ മുൻപിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അധികം നാൾ ഈ അവസ്ഥ തുടർന്നു പോകേണ്ടി വരികയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശരീരമാകെ ബലമില്ലാതെ മാറിയിരിക്കുന്നു. മറ്റൊരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഇല്ലാത്ത ജീവിതം. ചുവരുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന കുശലം പറയുകയാണ് പല്ലിക്കുഞ്ഞുങ്ങൾ. വീടാകെ മാറാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയോ ശരീരത്തിന് വല്ലായ്മ വരുന്നു. ശരീരം വിയർക്കുന്നു. കൈകാലുകൾ കുഴിഞ്ഞു പോകുന്നതായി തോന്നുന്നു. എന്തായിരിക്കാം? ഒരു വല്ലാത്ത മയക്കം വരുന്നതായി തോന്നുന്നു. കണ്ണുകളിൽ അന്ധകാരം കൊണ്ടു നിറയുന്നു. കറുത്ത ഒരു ശീല കണ്ണിൻ്റെ കാഴ്ചയെ മറയ്ക്കുന്നു. അച്ഛാ,

0: അച്ഛ, മോളെ എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാവിനെന്തോ ഒരു ബലം. ചുറ്റും എന്തൊക്കെയോ ബഹളങ്ങൾ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. സാവധാനത്തിൽ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കുമ്പോഴേക്കും ഞാൻ ആശുപത്രി കിടക്കയിലാണ്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഒരുപാട് ഞാൻ വാശി പിടിച്ചെങ്കിലും അത് വെറുമൊരു എന്റെ ആഗ്രഹം മാത്രമായിരുന്നു. ഓരോ തവണ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുവാൻ ശ്രമിക്കുമ്പോഴും ആരുടെയൊക്കെയോ കൈകൾ എന്റെ ശരീരത്തെ ബലമായി പിടിച്ചു കിടത്തുന്നതായി എനിക്ക് തോന്നി. നല്ല വേദന. ഈ വേദനയിൽ ഞാൻ അലറി വിളിച്ചുകൊണ്ടിരുന്നു. നീണ്ട 22 ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം ഇന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മകൾ അരികിൽ തന്നെയുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ഒരു ചെറു പുഞ്ചിരി എനിക്കായി അവൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയും ഭാര്യ സഹോദരൻ എന്റെ അളിയൻ ഇവർ രണ്ടുപേരും ആശുപത്രിയിലെ ഡിസ്ചാർജ് പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിനായി അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടി നടക്കുന്നു. മെല്ലെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വീടിന്റെ ഉമ്മറത്തിനരികത്തേക്ക് വണ്ടി ചേർത്ത് നിർത്തി. എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിനെ കുളരണിയിപ്പിച്ചു. എവിടെ നിന്നും ഒരു ഇളം കാറ്റ് എന്നെ തഴുകിയപ്പോൾ എന്റെ അസുഖം പകുതി മാറിയതുപോലെ. 22 ദിവസം കൊണ്ട് വീടാകെ മുഷിഞ്ഞിരിക്കുന്നു. ഇലകളും കാടുകളും കൊണ്ട് വീടാകെ നിറഞ്ഞിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചെടിയുടെ മറവിൽ നിന്നും തല ഉയർത്തി നിൽക്കുകയാണ് ഒരു മൂർഖൻ പാമ്പ്. "നിങ്ങൾ ആരാണ്? എന്റെ സൂര്യജീവിതത്തെ തകർക്കാൻ വന്നതാണോ?" എന്ന മട്ടിലാണ് ആശാന്റെ നിൽപ്പ്. കിട്ടിയ ഒരു വടിയെടുത്ത് അളിയൻ അവനൊന്ന് കൊടുത്തെങ്കിലും അവൻ രക്ഷപ്പെട്ടു. പുറത്ത് ഈ സ്ഥിതിയാണെങ്കിൽ അകത്തെന്താവുമോ? ഞങ്ങൾ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. വീടാകെ ഒരു പൂപ്പൽ മണം. ചുവരിൽ അപ്പോഴും പല്ല് കുഞ്ഞുങ്ങൾ കുശലം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പൊടുന്നനെ ഞങ്ങളുടെ ശബ്ദം കേട്ട് അവ ഓടിമറിഞ്ഞു. അപ്പോഴും ക്ലോക്കിലെ സൂചിയെ ടീക് ടീക് എന്നടിച്ചുകൊണ്ടിരുന്നു. കിടക്കയുടെ പഴയ വിരി മാറ്റി പുതിയതൊന്നു വിരിച്ച് ഭാര്യ മെല്ലെ എന്നെ കിടത്തി. കണ്ണടയ്ക്കുമ്പോഴെല്ലാം മുറ്റത്ത് കണ്ട മൂർഖൻ പാമ്പിന്റെ മുഖം മനസ്സിൽ മായാതെ നിന്നു. അല്പനേരം കഴിഞ്ഞ് ഭാര്യ കടുപ്പത്തിൽ ഒരു കട്ടൻ ചായയുമായി വന്നു. അതും കുടിച്ച് അങ്ങനെ കിടന്നു. "എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വിളിച്ചേരേ" എന്നും പറഞ്ഞ് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. പാവം, എന്നെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ ഈ പാവത്തിന് ഇങ്ങനെയൊരവസ്ഥ വന്നത്. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ വന്നെങ്കിലും ശരീരം പഴയതിൽ നിന്നും വിപരീതമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. കണ്ണിന് മൂടൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. നേരം സന്ധ്യയായി. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ എന്റെ നെറ്റിപ്പടർപ്പിൽ വന്ന് ചുംബിച്ചുകൊണ്ട് കിഴക്കൻ ചക്രവാളത്തിലേക്ക് പോയി. കാലചക്രം എന്റെ മുൻപിൽ ഓടി തീരാറായതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഇനിയൊന്നും ബാക്കി വെച്ചിട്ടില്ലാത്ത കാലത്തിന് മുൻപിൽ ശിരസ് നമിക്കാൻ പോകുന്നതായി എനിക്ക് തോന്നുന്നു. ശരീരം കുഴിഞ്ഞു പോകുന്നതായി തോന്നുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൂമി അന്ധകാരം കൊണ്ടു നിറഞ്ഞു. ആകാശം മേഘാവൃതമായി തീർന്നു. ഇടിനാദങ്ങളാൽ വിറങ്ങലിച്ചു നിന്ന ഭൂമിയുടെ മാറുപിള്ളർ നാറടി മണ്ണിൽ അന്തിയിറങ്ങാൻ വേണ്ടി വേമ്പൽ കൊള്ളുന്ന നോവായി എരിഞ്ഞടങ്ങുന്ന ചിതയിലും ഒരസ്തമയ സൂര്യന്റെ പ്രഭാവത്തോടെ.
1: ശ്രോതാക്കൾ കേട്ടത് അനുസമോൾ കുട്ടപ്പൻ എഴുതി അവതരിപ്പിച്ച കഥ മൊഴിയഴക്. ഇന്നത്തെ മൊഴിയഴകിൽ പ്രകൃതി ഗായകൻ പി കുഞ്ഞിരാമൻ നായർ. പ്രകൃതിക്ക് മനുഷ്യഭാവവും മനുഷ്യന് പ്രകൃതിഭാവവും നൽകി പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നുപോലെ കവിതയിൽ ആവാഹിച്ച കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. ഇതിവൃത്തത്തിലും ആവിഷ്കരണ ശൈലിയിലും വൈവിധ്യം പുലർത്തിയ തനി കേരളീയനായ കവിയാണ് പി. കഥകളി, അരങ്ങ്, ഉത്സവങ്ങൾ, ഭക്തി, ഓണം, പനകൾ, പൂക്കൾ എന്നിവയെപ്പറ്റിയൊക്കെ എഴുതിയ കവിക്ക് ജീവിതം ഒരു ഉത്സവമായിരുന്നു. ചിരന്തനമായ ഒരു അന്വേഷണമായിരുന്നു കുഞ്ഞിരാമൻ നായർക്ക് കവിത. അതായത് നിത്യത തേടിയുള്ള ഒരനസ്യൂതയാത്ര. ദാർശനികത അദ്ദേഹത്തിന്റെ മിക്ക കവിതകൾക്കും അന്തർധാരയായി വർത്തിക്കുന്നുണ്ട്. കവികർമ്മത്തിന്റെ പ്രചോദന കേന്ദ്രവും വഴികാട്ടിയുമായ ഒരു ദേവതയെ അദ്ദേഹത്തിന്റെ ചില കവിതകളിൽ കാണാം.

0: എന്നിങ്ങനെ ഉദാത്തമായ ഒരു തലത്തിലാണ് സൗന്ദര്യ പൂജ പോലെയുള്ള കവിതകളിൽ ഈ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉദയസൂര്യനിലെ പ്രഭാവലയവും ചന്ദ്രമണ്ഡലത്തിലെ നിലാവൊളിയും തണൽമരം വേട്ട പൂവല്ലിയും തറവാട്ടുമച്ചിലെ മണിവിളക്കും അടുക്കളയിലെ യജ്ഞാഗ്നിയുമായി ജീവിതലീലയാടുന്ന ശക്തിസ്വരൂപിണിയായ പ്രകൃതിയുമായുള്ള തന്മയേ ഭാവം പി കവിതകളുടെ പ്രധാനപ്പെട്ട അന്തർധാര. വിശ്വപ്രകൃതിയാണ് തന്റെ കാവ്യരചനയുടെ പ്രചോദന കേന്ദ്രമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.
1: നീലവിണ്ടലമെന്നൊരറ്റ മേൽപ്പുരയുള്ള വീടത്രേ ലോകം കെടാവിളക്കോ വിശ്വപ്രേമം
0: എന്ന വരികളിലൂടെ വസുദൈവ കുടുംബകം എന്ന ഭാരതീയ സങ്കല്പത്തെ മറ്റൊരു രീതിയിൽ കവി ആവിഷ്കരിക്കുന്നു. ആധുനിക മനുഷ്യൻ നിർമ്മിച്ച അതിർത്തികൾ തകർത്ത് വിശ്വപ്രകൃതിയിലെ സർവചരാചരങ്ങളും ഒരുമിച്ചു കഴിയുന്ന ഒരു ലോകം അദ്ദേഹം വിഭാവനം ചെയ്തു. ചിരിച്ചുകൊണ്ട് ഇളങ്കാറ്റിന്റെ കവിളിൽ നുള്ളുന്ന തുമ്പപ്പൂ, വിളക്കുമായി നിൽക്കുന്ന തങ്കമലരി, ഭൂമിക്ക് നൽകാൻ പൊന്നിൻകിഴിയഴിക്കുന്ന സന്ധ്യകൾ, പായൽ മറ നീക്കി ആറ്റിൻ കടവത്ത് കുളിക്കുന്ന വെള്ളാമ്പൽ പൂക്കൾ, ആഴിയോടെന്തോ പറയുന്ന പാതിരാപ്പൂതിരാവ്, പറമ്പിലൂടെ യാത്ര പറയുന്ന ഓണപ്പൂക്കൾ, ഇങ്ങനെ അചേതനങ്ങളെ മാനവീകരിക്കുന്ന ബിംബങ്ങളെ പിയുടെ കവിതകളിൽ കണ്ടിട്ടാകാം അദ്ദേഹം ടാഗോറിന്റെ അനന്തരവനാണെന്ന് ഡോക്ടർ എം ലീലാവതി പ്രസ്താവിച്ചത്. കേരളത്തിന്റെ ഹരിതഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് 4 ദശകങ്ങൾക്ക് മുൻപ് തന്നെ കവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പച്ചനിറം മരിച്ച് അരണ്ടു വരണ്ട ഭൂമി, തേങ്ങുന്ന ആറ്റിൻ കടവുകൾ, ചേക്കേറുവാനായി മാമരം തിരയുന്ന പറവകൾ, അണക്കെട്ടിൻ ചങ്ങലയിൽ കുടുങ്ങിപ്പോയ പാൽപ്പുഴ, ഇങ്ങനെ ധാരാളം പ്രതീകങ്ങളിലൂടെ തന്റെ വേവലാതികൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കേരളീയ കവിയിലും കാണാൻ കഴിയാത്ത വിധം വയലും കൃഷിയും കർഷകനും പി കവിതകളിൽ സജീവ സാന്നിധ്യം പുലർത്തുന്നു. കാർഷിക സംസ്കാരത്തിന്റെ സ്പർശം കൊണ്ട് സമ്പന്നമായ കീർത്തിമുദ്ര എന്ന കവിത മലയാളത്തിലെ ഏറ്റവും മികച്ച കർഷക കവിതയാണ്.
1: കൃഷി എന്നാത്മാവിനെ പുളകം പുതപ്പിക്കും, കൃഷി ഭാവസുന്ദരേ വരുന്നു വരുന്നു ഞാൻ
0: എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യദാഹം, ദേശാഭിമാനം, ഭാഷാപ്രേമം, സംസ്കാര ലോപത്തെക്കുറിച്ചുള്ള ആശങ്ക, ആത്മനിന്ദ, പാപബോധവും ഏറ്റുപറച്ചിൽ, പാരമ്പര്യ മൂല്യങ്ങൾ, മനുഷ്യസ്നേഹം, ഭക്തി, പ്രണയം, സ്വത്വബോധം, പ്രകൃതി പ്രേമം, ഗാന്ധിയൻ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത, കർഷക പ്രേമം, സമത്വദർശനം, മാതൃഭക്തി, ഇങ്ങനെ ധാരാളം പ്രമേയങ്ങളെ കവിതയ്ക്ക് ഉപയോഗിച്ച പി കുഞ്ഞിരാമൻ നായർക്ക് ഭക്തകവി, പ്രകൃതി ഗായകൻ, മഹാകവി, കാലാതിവർത്തിയായ കവി എന്നിങ്ങനെയുള്ള ഏത് വിശേഷണങ്ങളും അധികമാകില്ല എന്നുള്ളതാണ്.
2: ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ആഗതൻ, ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂരിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഇടമിട്ടത്.

0: മലയാള ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: സമയം 8 കഴിഞ്ഞ 30 മിനിറ്റ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട്.

0: സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായം എത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകൻ്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4.5 വർഷത്തിൽ 31 വികസിത വികസ്വര രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര

0: മന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ നടന്ന സംസ്ഥാനതല ഗോപാലക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ കന്നുകാലി കർഷകരും ഉൾപ്പെടുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ കോ പൈലറ്റ് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ. സാങ്കേതിക പരിശോധനകളും ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനവും പൂർത്തിയാക്കിയ ശേഷം അന്തിമ വിവരങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട MT കാസിമ 3 കുവൈറ്റ് ടാങ്കറിൽ ഉണ്ടായിരുന്ന 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർത്തീകരിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ദൌത്യത്തിൽ സഹായിച്ച ഒമാൻ ഭരണകൂടത്തിന് എംബസി നന്ദി അറിയിച്ചു. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. വ്യവസായ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡെസ്കുകൾ പ്രവർത്തിക്കുക. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നിക്ഷേപാധിഷ്ഠിത വളർച്ചയിലേക്ക് വഴികാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി കേരളത്തിൽ നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ വാഹനാപകടത്തിൽ ഒരു കുട്ടി മരിച്ചു. മലപ്പുറം കാളികാവ് സ്വദേശിയായ 11 മാസം പ്രായമുള്ള കുട്ടിയാണ് മരിച്ചത്. 3 കുട്ടികൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 21 സ്വർണമുൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുമോദിച്ചു. ഗെയിംസിന്റെ നാളത്തെ സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാകവാഹകയാകും. ഇന്ത്യക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റിൻഡീസ് 22 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ടെക്നോ പാർക്കിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സച്ചിൻ കുമാർ യാദവ് ചുമതലയേറ്റു. നിലവിൽ കേരള സ്റ്റേറ്റ് IT മിഷന്റെ ഡയറക്ടറായ സച്ചിൻ കുമാർ യാദവ് ടെക്നോ പാർക്ക് CEOയുടെ അധിക ചുമതല വഹിക്കും. തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ 91 ഇൻഫൻട്രി ബ്രിഗേഡ് 60 സ്ഥാപക ദിനം ആഘോഷിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീര സൈനികർക്ക് ആദരമർപ്പിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ബ്രിഗേഡിയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ID കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ID കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ൽ ലഭ്യമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എഴുതാത്ത കഥ, യേശുദാസ് പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തി ഇണമിട്ടത്.

0: and the Triumph also secured them a direct qualification for the 2028 Los Angeles Olympics. For India, Captain Harmanpreet Singh netted 2 goals while Jugraj, Hardik and Shilanand scored 1 goal each. In men's cricket, India won the gold, defeating arch rivals Pakistan by 19 runs in the T20 final at Nishin. Wrestler Aman Sehrawat clinched the men's 57-kilogram gold after edging out North Korea's world champion Chong Song Han 11-7 in a fierce final. Kumkum Mohod won the individual gold medal in the women's recurve archery event. In golf, Pranavi Urs became the first Indian woman to win an Asian Games gold medal in the women's individual title. India also bagged silver in the team event. Wrestler Antim Panghal sealed a silver medal in the women's 53-kilogram category. Deepak Punia won bronze in the men's 97-kilogram freestyle wrestling event after defeating Mongolia's Ganhuyag Ganbatar. Archer Neera Chauhan got bronze in the men's individual recurve event. With these impressive performances, India climbed to 4th position in the overall medal standings. The country's medal tally has risen to 85, including 21 gold, 27 silver and 37 bronze medals. Prime Minister Narendra Modi congratulated the men's cricket team on retaining their title at the Asian Games 2026. In a series of social media posts, Mr. Modi said this is indeed a joyous occasion for the nation. He also wished the team members for their future endeavours. Mr. Modi said the 2026 Asian Games have been truly special for Indian hockey. He congratulated the men's hockey team on retaining the Asian Games gold with a commanding victory in the final. The Prime Minister congratulated Pranavi Sharat Urs on winning India's first ever gold in women's individual golf at the Asian Games. He also congratulated Kumkum Anil Mahod on becoming the first Indian woman to win the recurve individual gold at the 2026 Asian Games. The Prime Minister congratulated Aman Sehrawat for scripting history by winning India's first ever Asian Games gold in the men's 57-kilogram freestyle wrestling event. He expressed happiness that 6 decades later, India is back on the podium in the men's 97-kilogram freestyle wrestling event at the Asian Games. The India Meteorological Department, IMD, has forecast heavy rainfall at isolated places over Kerala, Mahe, Tamil Nadu, Puducherry and Karaikal for tomorrow, IMD said. Conditions are likely to become favourable for further withdrawal of southwest monsoon from remaining parts of Marathwada and Vidarbha, some more parts of Maharashtra, Chhattisgarh, Telangana and North Interior, Karnataka during the next 2 days. And now before we end the bulletin, the headlines once again. Finance Minister Nirmala Sitharaman says India's economic strength and resilience have been built over past decade through fiscal prudence, infrastructure investment and consistent reforms. Union Minister Amit Shah says full implementation of the Bharatiya Nyaya Sanhita will transform India's criminal justice system. In Andhra Pradesh, 4 workers killed in a boiler explosion at a private industrial unit in Sri City. At the Asian Games, Indian men's hockey and cricket teams win gold medals. Wrestler Aman Sehrawat, archer Kumkum Mohod and golfer Pranavi Urs also clinch gold. India win 5 gold, 2 silver, 2 bronze medals today, climb to 4th place in medal tally with 85 medals, including 21 gold. That is all in the news at 9. Good night.
1: Agashavani. കായിക ലോകം
2: മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
3: പോലീസിൽ കളിക്കാരനുള്ള നിലയിൽ നിന്ന് മാറി പിന്നെ ഒരു കോച്ച് എന്നുള്ള നിലയിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കോച്ചും പോലീസിന്റെ ക്ലബ് ആക്ടിവിറ്റീസിന്റെ സ്പോർട്സിന്റെ ഒക്കെ മാനേജർ എന്നുള്ള നിലയിലാണല്ലോ. ഇപ്പോഴത്തെ തലമുറ മാറ്റത്തെ പറ്റി എങ്ങനെയാണ് വിശദീകരിക്കാൻ?
4: എനിക്ക് കളിക്കാരെ ഞാൻ അവലോകനം ചെയ്തിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന കളിക്കാർ കാണിക്കുന്ന അത്രയും ഡെഡിക്കേറ്റഡ് അല്ല ഇപ്പോഴത്തെ കളിക്കാർ എന്നുള്ളതാണ് എന്റെ തോന്നല്. അവരൊക്കെ പലരും ജൂനിയർ ഇന്ത്യയും ടീമിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ടൊക്കെ അവ പോലീസ് ടീമിലൂടെ വരുന്നത്. അപ്പം ഇന്ത്യ ഒരു ഇന്ത്യൻ സീനിയർ ഇന്ത്യൻ ടീമിൽ കളിക്കണം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അവിടെ പോകണം. അപ്പൊ അൻവിൻ ആന്റണിയൊക്കെ കളിച്ചുകൊണ്ട സമയത്ത് അടുത്ത വർഷം എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള

0: ഒരു സ്പിരിറ്റിലാണ് കളിക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരാൾക്ക് ഇന്ത്യൻ ടീമിലോട്ട് ഒരു കോച്ചിങ് ക്യാമ്പിലോട്ട് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ പോയി തള്ളി നീക്കിയിട്ട് പോരുക എന്നുള്ളതല്ലാണ്ട് അത്ര ഒരു അവിടെ പിടിച്ച് നിൽക്കണം, ഞാൻ ഇന്ത്യൻ ടീമിൽ ഞാനില്ലാതെ ഒരു ഇന്ത്യൻ ടീമിൽ പോകാൻ പാടില്ല എന്നൊരു ചിന്ത ഇവരിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പം അവർക്ക് ജോലിയൊക്കെ കിട്ടി, വെൽ സെറ്റിൽഡ് ആയി, പലപോലെ നല്ല ഒരു ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല സാലറി, ഒരു തുടക്കത്തിൽ തന്നെ ഒരു 10-45,000 രൂപ 50,000 രൂപ സാലറി കിട്ടും. അപ്പം വെൽ സെറ്റിൽഡാണ്. പിന്നെ ഇപ്പം എന്തിനാണ് ഒത്തിരി പാടുപെടുന്നതെന്നൊക്കെ ഉള്ള ഒരു തോന്നലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
1: ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പോർട്സിലെ വിജയം ഒരു ജോലി നേടാനുള്ള ഒരു മാർഗം മാത്രമായിട്ട്
0: അങ്ങനെ ചുരുങ്ങി എന്ന് വേണേ പറയാം. തീർച്ചയായിട്ടും.
1: പിന്നെ പണ്ട് കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ ഈ ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു, പല കോട്ടയം YMCA ടൂർണമെന്റ്, അതുപോലെ ആലപ്പുഴയിലുമൊക്കെ ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ടൂർണമെന്റുകൾ പൊതുവെ കുറവാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ട്?
0: കറക്റ്റ് ആണ് പറഞ്ഞത്. അത് ഇതിനെ ഒത്തിരി നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേയേഴ്സിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവർ കണ്ടിന്യൂസ് 360 ദിവസം പ്രാക്ടീസ് മാത്രം ചെയ്താൽ അവർക്ക് എവിടെയെങ്കിലും പോയി പെർഫോം ചെയ്യണം, 10 പേരെ കളി കാണണം, കളി കണ്ട ഒരു അഭിപ്രായം പറയണം, അവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകാൻ വേണ്ടി ഉള്ള ടൂർണമെന്റ്സുകളില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നത് കേരള പോലീസ് ടീം പങ്കെടുത്തത് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് കമ്പൽസറി ആയിട്ട് പങ്കെടുക്കണം, അതും ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് തേർഡ് പ്ലേസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു. CRP, BSF, പഞ്ചാബ് പോലീസ് ഒക്കെ അവരെ റെഗുലർ ആയിട്ട് അവർക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു ടൂർണമെന്റും കൂടി മാത്രമേ ഉള്ളൂ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു ടൂർണമെന്റ് കഴിഞ്ഞാൽ അടുത്ത ടൂർണമെന്റിനാണ്, ഇവിടെ ഈ ടൂർണമെന്റ് കഴിഞ്ഞാൽ അടുത്ത ടൂർണമെന്റിനാണ് നമ്മൾ പോകുന്നത് അവിടുന്ന്. പിന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമ്പോൾ ഏകദേശം 2 മാസമൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് 2 മാസം കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ടൂർണമെന്റ് പോയിരുന്നു. ഇപ്പം അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്ലേയേഴ്സിന് അവരെ തന്നെ തേച്ച് മിനുക്കാനായിട്ട് ഒരു അവസരം കിട്ടും ടൂർണമെന്റുകൾ.
1: എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്?
0: ടൂർണമെന്റുകൾ ഇപ്പോൾ ടൂർണമെന്റ് ഇപ്പം നടത്തുന്നത് അത് ഓർഗനൈസ് ചെയ്യുന്ന പറയുന്നത് വളരെ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണ്. പണ്ട് സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ പൈസ ഒക്കെ ഇഷ്ടം കൊടുക്കുമായിരുന്നു. ഇപ്പം ഈ ഫണ്ട് കൊടുക്കുന്നവരൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഉള്ള ഫണ്ടേ കൊടുക്കുള്ളൂ. പിന്നെ ഇതിന് സഹായിക്കാനൊക്കെ പണ്ട് ടൂർണമെന്റ് പറഞ്ഞാൽ ആ ബാസ്ബോളുമായിട്ട് ആ മേഖലയിലുള്ള എല്ലാവരും അതിനുവേണ്ടി തന്നെ സഹകരിക്കും, ഒരു വിത്തൗട്ട് പേയ്മെന്റ്, ഒരു ഫ്രീ ആയിട്ട്. ഇപ്പം അതില്ല. ഇപ്പം എന്തിനും എന്ത് ചെയ്യണേലും ക്യാഷ് കൊടുക്കണം, പൈസ കൊടുക്കാതെ നടക്കില്ല. അപ്പം അങ്ങനെ ഒരു ഭീമമായ തുക. പിന്നെ തന്നെ ഇല്ല, പണ്ട് കളിക്കാറ് ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ട സമയത്ത് ടൂർണമെന്റ് പോകുമ്പോൾ സ്കൂളിന്റെ ബെഞ്ചല്ല കിടക്കാനുള്ള അവസരം, ബെഞ്ച് തരും, അവിടെ കിടക്കുന്ന രാത്രി ആ സ്കൂളിന്റെ കോമൺ ബാത്റൂമിൽ പോയി ബാത്റൂമിലൊക്കെ പോയി സൗകര്യങ്ങളൊക്കെ ഒരുക്കി വരും. അവിടെ കിടന്ന് 3-4 ദിവസം അവിടെ കിടന്ന കിടന്ന്. ഇപ്പൊ വരുന്ന കളിക്കാർക്ക് AC റൂമിൽ കുറഞ്ഞ പരിപാടി ഇല്ല, AC റൂം വേണം കിടക്കാനായിട്ട് താമസിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ വലിയ വലിയ ചെലവാണ്, നടത്തിപ്പുകാർക്ക് വലിയ ചെലവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഗ്രാജുവലി നിന്ന് പോയതെന്ന് എന്റെ ഒരു തോന്നൽ.
1: പക്ഷേ ഫുട്ബോളിലും മറ്റേ ക്രിക്കറ്റിലും ഒക്കെ കുറച്ചുകൂടെ കൊമേഴ്സ്യലൈസ് ചെയ്ത പോലെ ഒരു തോന്നലുണ്ടല്ലോ പൊതുവെ. പക്ഷേ ബാസ്കറ്റ്ബോളിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലേ? ഇനി
0: സാധ്യത കണ്ടുപിടിക്കണം. അതിന്റെ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻകാരാണ് ഇതൊക്കെ നോക്കേണ്ടത്. ഞാൻ ഒരു ടീമിന്റെ കോച്ച് എന്ന നിലയ്ക്ക് എന്റെ ഒരു പരിമിതി ഒന്നുകൊണ്ട്
1: ചെയ്യാൻ കളിക്കാരൻ എന്നുള്ള നിലയിലാണ് ചോദിച്ചത്. ഒരു സ്റ്റേറ്റ് പ്ലെയർ അല്ലെങ്കിൽ നാഷണൽ പ്ലെയർ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ കിട്ടുന്ന ഒരു പ്രാധാന്യം ബാസ്കറ്റ്ബോളിലും കിട്ടാവുന്നതല്ലേ?
0: കിട്ടാവുന്നതാണ്. അത് പക്ഷേ ആ ഒരു ലെവലിലോട്ട് ബാസ്കറ്റ്ബോൾ ഇപ്പൊ ക്ലബ് ചാമ്പ്യൻഷിപ്പ് പോലും, ഐ മീൻ ലീഗ് നടക്കുന്നുണ്ട്, വോളിബോളിലൊക്കെ ലീഗ് നടക്കുന്നുണ്ട്, നാഷണൽ ലീഗ്. ബാസ്കറ്റ്ബോളിന് ഒരു 4-5 വർഷം മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പം അത് നടക്കുന്നു പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുറെ പ്ലേയേഴ്സിന് അവസരം കിട്ടും. ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ ഏരിയയിലെ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് ആ ക്ലബിലോട്ട് ഈ പ്ലേയേഴ്സിനെ, ഈ ഓരോ സ്റ്റേറ്റിൽ നിന്ന് കൊള്ളാവുന്ന പ്ലേയേഴ്സിനെ ഓരോ ക്ലബിലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ക്ലബ്ബുകൾ തമ്മിൽ ലീഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാറുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു സക്സസ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തോ പ്ലാൻ ഒക്കെ ഉള്ളതായിട്ട് കേൾക്കുന്നു. ഇനിയിപ്പോൾ ക്ലബ് പുതിയൊരു ബാസ്കറ്റ്ബോൾ ഫെഡറേഷന് പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട്. അവർ ഈ കോമേഴ്സ്യലൈസ് ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ആൾക്കാരാണ്. അത് വരുമെന്ന് ഞാൻ കരുതുന്നു.
1: പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ ഏകദേശം 50 വർഷം കളിക്കളത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴും ആ സ്പോർട്സുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. ആ ഒരു ജീവിത രീതി തുടരുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഇപ്പോഴും ഈ പ്രായമായിട്ടും അല്ലെങ്കിൽ 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിലും സ്പോർട്സ് ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നു?
0: ഞാൻ 2014 മുതൽ ഞാൻ പോലീസ് ടീമിന്റെ, അതിന് മുമ്പും പലതവണ കോച്ചായിട്ടുണ്ട്. അപ്പോൾ വേറെ ഔദ്യോഗിക കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ ചാർജ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ 2014 തൊട്ട് ഞാനാണ് പോലീസിന്റെ മെൻ ടീമിന്റെ കോച്ച് തുടർച്ചയായിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ തന്നെ. അപ്പോൾ പോലീസ് ടീമിൻ്റെ കോച്ച് എന്ന നിലയ്ക്ക് ഈ ബാസ്ക്കറ്റ്ബോളിൻ്റെ ആ കണ്ടിന്യൂറ്റി, ആക്ച്വലി കളിച്ചുകൊണ്ടിരുന്ന സമയത്തും കളി കഴിഞ്ഞിട്ട് തുടർന്ന് കോച്ചായി, കോച്ചായിട്ട് നിന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി പോകാത്തതുകൊണ്ട് ഞാൻ അന്ന് ഈ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന അതേ ഒരു മനസ്സിലാണ്, മനസ്സോടുകൂടിയാണ് ഇപ്പോഴും ബാസ്ക്കറ്റ്ബോളിനെ കാണുന്നതും കളിക്കളത്തിൽ നിൽക്കുന്നതും. ഇപ്പോഴും ഞാൻ കളിക്കുന്നുണ്ട്. ഞാനും എന്നെ കൂടുതലുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഈ അൻവിൻ ആൻ്റണി, അജയ് തോമസ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തിരുവനന്തപുരം സെലക്ട് ചെയ്തേക്കുന്നതാണ്. അവരൊക്കെ രാവിലെ വരാറുണ്ട്, അവരും കളിക്കുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ കളിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനസ്സ് ഇപ്പോഴും പഴയ സ്ഥലത്തിന് നിൽക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഞാൻ അഡീഷണലായിട്ട് ഇപ്പം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന്റെ മാനേജറായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും സ്പോർട്സ് റിലേറ്റഡ് ആണ്. അപ്പൊ ആക്ച്വലി എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട, അതുകൊണ്ട് ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റേഡിയം മാനേജർ എന്നുള്ള കോച്ച് എന്നുള്ള ഒരു ജോലിയായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. അതൊരു എന്റെ പാഷനോട് ചേർന്ന ആയതുകൊണ്ട് ഒരു സർവീസ് ആയിട്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ദിവസവും ഈ കോച്ചിങ്ങും ഈ സ്റ്റേഡിയത്തിലെ ജോലിയൊക്കെ ഞാൻ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജോലിയായിട്ടല്ല ഞാൻ ചെയ്യുന്നത്.
1: അത് തീർച്ചയായും ഒരു ഭാഗ്യമായ ഒരു കാര്യമാണ്, ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. കാരണം മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയിൽ തന്നെ തുടരാൻ ഇപ്പോഴും വർഷങ്ങളായി തുടരാൻ കഴിയുന്നു. പക്ഷേ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ തുടരാൻ ശരീരവും സമ്മതിക്കുന്നുണ്ടോ?
0: എനിക്ക് ഞാൻ രണ്ടു മൂന്ന് തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്.
1: അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്.
0: അത് പക്ഷേ അത് എന്റെ ആൻജിയോപ്ലാസ്റ്റി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബ്ലഡ് ക്ലോട്ടിങ് ഐ മീൻ കൊളസ്ട്രോളിന്റെ ആധിക്യം കൊണ്ടുണ്ടായതൊന്നുമല്ല. എന്റെ ബ്ലഡിന്റെ നേച്ചർ ക്ലോട്ടിങ് നേച്ചർ കൂടുതലുള്ള ബ്ലഡ് ആയതുകൊണ്ട് വന്ന സംഭവമാണ്. അപ്പൊ അതിന്റെ വലിയ പരിശോധനകളും ഇവിടെ അമൃത ഹോസ്പിറ്റലിലും ഇവിടെ ശ്രീത്രിയിലും ഒക്കെ പരിശോധനകളൊക്കെ നടത്തിയിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കാൻ സാധാരണക്കാർ കഴിക്കുന്നേക്കും ഇരട്ടി മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറുടെ അടുത്തൊക്കെ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നില്ല, എന്റെ വൈഫിന് സംശയം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞപ്പോൾ ഇനി തുടർന്ന് കളിക്കാൻ പറ്റുമോ, ഗ്രൗണ്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ശ്രീധര ഡോക്ടർ പറഞ്ഞത് കളിക്കാൻ എത്ര നാൾ കളിക്കാൻ പറ്റുമോ അത്ര നാൾ കളിച്ചോണം, കളിയും ഇതുമായിട്ടൊന്നും ഒരു ബന്ധപ്പെടൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാവർക്കും ഈ ഹാർട്ടിന് വരുന്ന കുഴപ്പങ്ങൾ ഇതേ നേച്ചർ ആകണമെന്നില്ല. എനിക്ക് വന്നേക്കുന്ന അസുഖം എനിക്ക് എന്റെ നേച്ചർ ഓഫ് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന്റെ കാരണം ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ കളിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് കളി നിർത്തിയിട്ടില്ല. എനിക്കിങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തെന്ന് തോന്നില്ല, എന്റെ മനസ്സിലില്ല, അതൊക്കെ അന്നും ചെയ്തു എന്നുള്ളതല്ലാതെ ഞാനിപ്പോഴും സാധാരണ പോലെ കളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല.
1: അതൊരു ന്യൂസ് തന്നെയാണ്. മൂന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടും ഇപ്പോഴും കളിക്കളത്തിൽ സജീവമായി നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യവും ഒരു പുതിയ വാർത്തയും തന്നെയാണ്. ഏതായാലും പുതിയ തലമുറയിൽ ആരെങ്കിലും ഈ ബാസ്കറ്റ് ബോൾ രംഗത്തേക്കോ കായിക രംഗത്തേക്കോ ഉണ്ടോ?
0: പുതിയ തലമുറയിൽ
1: വീട്ടിൽ
0: അവർ എല്ലാവരും ബാസ്കറ്റ് ബോൾ കളിക്കുന്നവരാണ്. പക്ഷെ അവരൊക്കെ സ്കൂൾ സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. എനിക്ക് നാല് മക്കളാണ്, രണ്ട് പെണ്ണും രണ്ടാണ്, ആണുങ്ങൾ ഏറ്റ പിള്ളേരാണ്. അതിൽ അവർ ICSE സ്റ്റേറ്റ് സ്കൂൾ ടീമിലുണ്ടായിരുന്നു. പിന്നെ അവർ കളിയിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. മോള് മക്കൾ രണ്ടുപേരും, രണ്ടാമത്തെ മോള് ഇവിടെ ഓൾ ഏഞ്ചൽസ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. മൂത്തയാള് ട്രിവാൻഡ്രം ജില്ലാ ടീമിന് വേണ്ടി ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടുണ്ട് ജൂനിയർ. അപ്പൊ എല്ലാവരും ബാസ്കറ്റ് ബോൾ കളിക്കും. ഇളയ പിള്ളേർ, ആണുങ്ങൾ കുറെ കുറെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇപ്പോഴും കളിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റേറ്റ് ലെവലിലോട്ടൊന്നും, സീനിയർ സ്റ്റേറ്റ് ലെവലിലോട്ടൊന്നും എത്തിയിട്ടില്ല. ജോലിയാണ്, അവർ വർക്ക് ചെയ്യാണ് എല്ലാവരും.
1: അതായത് ഇപ്പോഴും സജീവമായി കായിക രംഗത്ത് നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പുതിയ താരങ്ങളോട് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേശമോ ഒക്കെ എങ്ങനെയാണ്?
0: പുതിയ ശരിക്കും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിൽ. നല്ലൊരു നാഷണൽ ലെവലിൽ അല്ലെ ഇന്റർനാഷണൽ ലെവലിൽ പോകാൻ പറ്റുന്ന പ്ലെയേഴ്സ് വരെ ഉണ്ട്. ഇപ്പൊ അവരൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ പ്രണവ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. പ്രണവ് ആണ് ഇന്ത്യയിൽ ഇപ്പൊ കറന്റ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്ലെയർ. പ്രണവ് തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചിരുന്നതാണ്, ഞങ്ങളുടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വരുമായിരുന്നു. അയാളെ NBA സെലക്ഷൻ കിട്ടി US രണ്ടു മൂന്ന് വർഷം. അത് കഴിഞ്ഞ് വന്നപ്പോൾ അയാളുടെ കളിയുടെ ലെവലേ അങ്ങ് മാറി. പക്ഷേ പ്രണവ് ഇപ്പൊ തമിഴ്നാട്ടിൽ ഏതോ ബാങ്കിൽ ജോയിൻ ചെയ്തു. ഈ ഹൈറ്റുള്ള പ്ലെയേഴ്സ് ഇവിടെ ഉണ്ടാകുന്ന എല്ലാവരെയും തന്നെ പല പുറത്തുള്ള ടീമുകൾ പൊക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അവരെ ഇവിടെ കേരളത്തിൽ നിർത്താനായിട്ട് ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്. കേരളം നാഷണൽ ലെവലിൽ എന്നും ഫസ്റ്റ് ഫോറിൽ വരാൻ യോഗ്യരായിട്ടുള്ള പ്ലെയേഴ്സ് കേരളത്തിലെ പ്ലെയേഴ്സ് മാത്രം ഈ പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇവിടെ നിർത്താനായിട്ട് ഇവിടുത്തെ പൊതുമേഖല സ്ഥാപനങ്ങളോ ഡിപ്പാർട്ട്മെന്റുകളോ അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള, അവർ പറയുന്ന ജോലി അല്ലെങ്കിൽ പോലും അവർക്ക് ഒരു ജോലിയൊക്കെ കൊടുത്താൽ ബാസ്കറ്റ് ബോളിന് നല്ല ഫ്യൂച്ചർ കേരളത്തിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം.
1: പിന്നെ ഇപ്പം പോലീസ് ചന്ദ്രശേഖര സ്റ്റേഡിയത്തിന്റെ ചുമതല വഹിക്കുക എന്ന് പറഞ്ഞല്ലോ, അവിടെ എങ്ങനെയാണ്? പോലീസുകാർക്കാണോ, പോലീസ് സേനയിലുള്ളവർക്ക് മാത്രമാണോ പരിശീലനം കൊടുക്കുന്നത്? പുറത്തുള്ള പൊതുജനങ്ങൾക്കോ കുട്ടികൾക്കൊക്കെ അവിടെ പരിശീലനം നൽകുന്നുണ്ടോ?
0: ഞാൻ പോലീസ് ടീമിന്റെ കോച്ചായതുകൊണ്ട് എനിക്ക് പുറത്തൊരു സ്ഥലത്ത് പോയി കോച്ചിങ്ങിന് കൊടുക്കാനായിട്ട് നിയമം അനുസരിച്ച് പറ്റത്തില്ല.
1: അല്ല, ഞാൻ ചോദിച്ചത്
0: കോച്ചിങ്ങുണ്ടോ? തിരുവനന്തപുരം ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ വകയായിട്ട് ഗ്രൗണ്ട് ഞങ്ങൾ ചെറിയ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും കോച്ചിങ് ഉണ്ട്, സമ്മർ വെക്കേഷനിൽ കോച്ചിങ് നടത്തുന്നുണ്ട്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ എല്ലാ ഫെസിലിറ്റീസും ഓപ്പൺ ഫോർ ഓൾ ആണ്. എല്ലാവർക്കും ഇത് അവൈൽ ചെയ്യാം, എല്ലാ ഫെസിലിറ്റിയും അവൈൽ ചെയ്യാം, നടക്കാനായിട്ട് ജിമ്മിൽ പോകാനായിട്ട്. പോലീസ് ഡയറക്ടർ മാത്രമായിട്ടുള്ള ഒരു സംഗതി അവിടെ ഇല്ല. ഈ ഷട്ടിൽ കളിക്കാൻ ആൾക്കാരുണ്ട്, ജിമ്മിൽ ആൾക്കാരുണ്ട്, ബാസ്കറ്റ്ബോൾ കളിക്കാൻ വരുന്നുണ്ട് പുറത്തുനിന്നുള്ളവർ, ഒഴിവുകൾ കളിക്കാൻ വരുന്നുണ്ട്, പിന്നെ സ്ക്വാഷ് കോർട്ടിലെ സ്വിമ്മിംഗ് പൂളില് ഒക്കെ പുറത്തുനിന്നുള്ളവർക്കും ഓപ്പൺ ഫോർ ഓൾ ആണ്. പോലീസിന് വേണ്ടി മാത്രമാണെന്ന് തെറ്റിദ്ധാരണ പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ അല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാ പബ്ലിക്കിനോട് കൂടി അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു നേരിയ ഫീസ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമുള്ളൂ, അല്ലാതെ ഇല്ല. എല്ലാവർക്കും ഓപ്പൺ ഫോർ ഓൾ ആണ്. അതും ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉള്ളത് മാറണം, ഇത് എല്ലാവർക്കും അവൈൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അവിടെ.
1: ഏതായാലും കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തിലെ ബാസ്കറ്റ്ബോൾ രംഗത്ത് ശോഭിച്ചു തന്ന ഒരു കായിക താരമായ ജോസ് കുര്യൻ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്. ഇനി വരുന്ന വർഷങ്ങളിലും ഈ പുതിയ കായിക താരങ്ങളെ കണ്ടെത്തുവാനും അവരെ പരിശീലിപ്പിക്കുവാനും ആ ഒരു അനുഭവ സമ്പത്ത് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം.
0: താങ്ക് യു.
2: മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തിയ അഭിമുഖം സമാപിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. മലയാള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്ന് മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ ഏതാനും ഗായികമാർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത്. 2013 നടൻ എന്ന ചിത്രത്തിലെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി. 2012 സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ എന്ന ഗാനത്തിന് പ്രത്യേക ജൂറി പരാമർശവും 2026 AARM എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണിൽ എന്ന ഗാനത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡും വൈക്കം വിജയലക്ഷ്മി കരസ്ഥമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതജ്ഞ, ചലച്ചിത്ര ഗായിക, ഗായത്രി വീണ വായനക്കാരി എന്നീ നിരകളിൽ പ്രശസ്തയാണ് വൈക്കം വിജയലക്ഷ്മി. ഒറ്റക്കമ്പിയിൽ തീർത്ത വീണയാണ് ഗായത്രി വീണ. ഗായത്രി വീണ കൈകാര്യം ചെയ്യുന്ന ഒരുപക്ഷെ മലയാളത്തിലെ ഏക സംഗീതജ്ഞയും വൈക്കം വിജയലക്ഷ്മി എന്ന ഈ കലാകാരിയായിരിക്കും. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. വൈക്കം വിജയലക്ഷ്മിക്ക് 2013 അവാർഡ് കിട്ടിയ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന ഗാനം നമുക്ക് കേൾക്കാം. ഡോക്ടർ മധു വാസുദേവൻ എഴുതിയ ഗാനം, ഔസേപ്പച്ചൻ്റെതാണ് സംഗീതം.

മികച്ച പിന്നണി ഗായികയ്ക്കുള്ള 1997 പുരസ്കാരം നേടിയത് ഡോക്ടർ ഭാവന രാധാകൃഷ്ണനാണ്. സംഗീതത്തിൽ ഡോക്ടറേറ്റ് ഉള്ള അധ്യാപിക കൂടിയായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണന് കളിയാട്ടം എന്ന ചിത്രത്തിലെ എന്നോടെന്തിനീ പിണക്കം എന്ന ഗാനത്തിനാണ് അവാർഡ് കിട്ടിയത്. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് നിർവഹിച്ചിട്ടുള്ളത്. പാട്ട് കേൾക്കാം.

2000 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആശ ജി മേനോനാണ്. ആദ്യ ഗാനത്തിന് തന്നെ സംസ്ഥാന പുരസ്കാരം നേടി എന്ന മികച്ച നേട്ടവുമുണ്ട് ആശ ജി മേനോന്. മഴ എന്ന ചിത്രത്തിലെ ആരാദ്യം പറയും എന്ന ഗാനത്തിനാണ് ആശയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത്. ഒ വി ഉഷ എഴുതിയ വരികൾക്ക് രവീന്ദ്രൻ ഇണപെട്ട ഗാനം.

ഇനി കെ എസ് ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ഇന്ത്യയിൽ ഏറ്റവും അധികം തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഗായിക ചിത്രയാണ്. 6 തവണയാണ് അവാർഡ് നേടിയിട്ടുള്ളത്. കേരള സംസ്ഥാന പുരസ്കാരം ഏറ്റവും അധികം തവണ നേടിയ ഗായികയും ചിത്ര തന്നെയാണ്. 1985 മുതൽ 95 വരെ 11 വർഷം തുടർച്ചയായി എല്ലാ വർഷവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ബഹുമതിയും ചിത്രയ്ക്കാണ് ഉള്ളത്. പത്മശ്രീ പുരസ്കാരവും പത്മഭൂഷൺ പുരസ്കാരവും നേടിയ മികച്ച ഗായികയാണ് ചിത്ര. ചിത്രയുടെ ഒരു മികച്ച ഗാനം നമുക്ക് കേൾക്കാം. 2005 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നോട്ടം എന്ന ചിത്രത്തിലെ മയങ്ങിപ്പോയി എന്നാരംഭിക്കുന്ന ഗാനമാണ്. കൈതപ്പുറം എഴുതിയ വരികൾ എം ജയചന്ദ്രൻ ഇടപെട്ടത്.

ഇനി സുജാത മോഹൻ പാടിയ ഗാനം കേൾക്കാം. തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ മികച്ച ഗായികയാണ് സുജാത. കേരള തമിഴ്നാട് സർക്കാരുകളുടെ മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ഒന്നിലേറെ തവണ നേടിയ ഗായിക കൂടിയാണ് സുജാത മോഹൻ. സുജാതയ്ക്ക് 1998 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത പ്രണയവർണ്ണങ്ങളെ നേതൃത്വത്തിലെ വരമഞ്ഞളാടിയ രാവിൻ്റെ എന്നാരംഭിക്കുന്ന ഗാനം നോക്കിപ്പോൾ കേൾക്കാം. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിദ്യാസാഗറാണ്. സച്ചിദാനന്ദൻ പുഴങ്കരയുടേതാണ് കവിത. ഈ ചിത്രത്തിലെ മികച്ച സംഗീതത്തിന് വിദ്യാസാഗറിനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആ വർഷം ലഭിച്ചിരുന്നതാണ്. നോക്കുപാട്ട് കേൾക്കാം.

കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഗായികമാരെ സ്മരിക്കുമ്പോൾ പി ലീലയെ ഓർക്കാതെ എങ്ങനെയാണ് പോവുക? 1969 ആദ്യത്തെ കേരള സംസ്ഥാന പുരസ്കാരം നേടിയത് പി ലീലയാണ്. കടൽപ്പാലത്തിലെ ഉജ്ജയിനിയിലെ ഗായിക എന്ന ഗാനത്തിനാണ് പി ലീലയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. വയലാർ എഴുതി, ദേവരാജൻ ഈണമിട്ടതാണ് ഈ ഗാനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അഭിയും ഞാനും, രാകേഷ് ബ്രഹ്മാനന്ദനും രേഷ്മ മേനോനും പാടിയ ഗാനം. പയ്യമ്പ്ര വിജയകുമാറിൻ്റെ രചന, പ്രമോദ് നായർ ഇണമിട്ട ഗാനം.